ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ലെറ്റിംഗ് ഗോ ഓഫ് യുവർ പെയിൻഫുൾ പാസ്റ്റ് ഈസ് ഹൗ യു ഓപ്പൺ യുവർ സെൽഫ് ടു എ വണ്ടർഫുൾ ഫ്യൂച്ചർ. ഈ ഇംഗ്ലീഷ് ആപ്തവാക്യം വളരെ വിചിത്രവും രസകരവുമായി എനിക്ക് തോന്നി. നാം എല്ലാവരും ജീവിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, വളരെ വേദനിപ്പിക്കുന്ന ഒരു ഭൂതകാലവും അതുപോലെ എന്താണെന്നറിയാത്ത അപ്രതീക്ഷിത ഭാവത്തിൽ കടന്നു വരാനിരിക്കുന്ന ഒരു ഭാവികാലവും. ഇതിനെ രണ്ടിനെയും കുറിച്ച് ഓർത്ത് വർത്തമാനകാലം സ്വയം ദുരന്തത്തിലും ദുരിതത്തിലുമാക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നാറില്ലേ, അവരിപ്പോഴും ബാല്യത്തിലോ കൗമാരത്തിൻ്റെയോ വേദനകളിലാണ് ജീവിക്കുന്നത്. എനിക്ക് അങ്ങനെയുണ്ടായി, എൻ്റെ അച്ഛൻ എന്നോട് ഇങ്ങനെ കാണിച്ചു, എൻ്റെ അമ്മ എനിക്ക് ഇന്ന സ്വത്ത് തന്നില്ല, സഹോദരങ്ങൾ എന്നെ ഇങ്ങനെ ആക്കി എന്നൊക്കെ പറയുന്ന ചില സംഗതികളുണ്ട്. ചിലപ്പോൾ ചില സാമൂഹ്യ സംഘടനകളും അങ്ങനെ പറയുന്നതായി എനിക്ക് തോന്നാറുണ്ട്. ഒരു കാലത്ത് നിലനിന്നിരുന്ന വ്യവസ്ഥിതിയെ ആവർത്തിച്ച് പറഞ്ഞ് വീണ്ടും അവരുടെ വർത്തമാനകാലത്തെ ചിന്തകളെ തളയ്ക്കുക, അങ്ങനെയൊരു പ്രക്രിയ പലപ്പോഴും ചില സാമൂഹ്യ സംഘടനകളും ജാതി സംഘടനകളിലുമൊക്കെ കാണാറുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അവരുടെ വേദികളിൽ സംസാരിച്ചിട്ടുമുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഉള്ളിൽ നിന്നും ആ വേദനിപ്പിക്കുന്ന ഭൂതകാലം ഒഴിവാക്കി വിടുക എന്നത് എത്ര സന്തോഷപൂർവ്വം ഭാവി കാലത്തെ സ്വീകരിക്കുന്നതിന് ഏറ്റവും ആവശ്യമാണ്, സഹായകരമാണ്. സത്യം പറഞ്ഞാൽ ഭൂതകാലത്തിൻ്റെ മാലിന്യങ്ങളും ചിന്തകളും അഴുക്കുകളും ഭാണ്ഡക്കെട്ടുമായിട്ടൊക്കെ നമുക്ക് ഭാവി കാലത്തേക്ക് സഞ്ചരിക്കാനാവില്ല. ഒരു നിസ്സാരമായ ഉദാഹരണത്തിൽ പറഞ്ഞാൽ, ഒരു പഴയ വീട്ടിൽ താമസിക്കുന്ന ആൾ പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ ആ പഴയ വീട്ടിലെ പെട്ടിയും പ്രമാണവും ഒക്കെ എടുക്കുമ്പോൾ അയാൾ തന്നെ ഒന്ന് ചിന്തിക്കണം, ഞാൻ വെച്ചിരിക്കുന്ന പുതിയ വീടിന് യോഗ്യമാണോ ഇതൊക്കെ? ഇത് അങ്ങോട്ട് ചുമന്നുകൊണ്ട് പോകാൻ ആവശ്യമുള്ളതാണോ, അതോ മറ്റെവിടെയെങ്കിലും സൂക്ഷിക്കേണ്ടതാണോ? ഇനി അഥവാ അങ്ങനെ കൊണ്ടുപോയാൽ തന്നെ എല്ലാവരും വരുന്ന സ്വീകരണ മുറിയിൽ ഒരുക്കി വെക്കേണ്ടതാണോ അത് എന്നൊക്കെ. എന്ന് പറയുന്നത് പോലെ മനുഷ്യൻ കാലങ്ങളിൽ നിന്നും കാലങ്ങളിലേക്ക് സഞ്ചരിച്ചു പോകുമ്പോൾ ചിലതൊക്കെ ചിന്തിച്ചും അനുഭവിച്ചും അവിടെ തന്നെ ഉപേക്ഷിച്ച് കടന്നു പോകണം, ഇല്ലെങ്കിൽ മുന്നോട്ടു പോക്കിന് അത് വലിയ ബാധ്യതയായിത്തീരും. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. ഇന്ന് സെപ്റ്റംബർ 28 തിങ്കളാഴ്ച. ദേ പോയി, ദാ വന്നു അല്ലേ. ഒരു മാസം ദാ പോന്നു, ഒരു മാസം ദാ ദേ വരുന്നു എന്നുള്ള രീതിയിൽ ദാണ്ട് മാസങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2-3 മാസം കൂടെ കഴിയുമ്പോൾ ദാണ്ട് 2026 കഴിഞ്ഞിട്ട് 27 നമ്മൾ തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് പങ്കുവെക്കാനായിട്ട് ഇന്ന് ഓണാട്ടുകര പാസഞ്ചറിലേക്ക് എല്ലാവരും ഒന്ന് പെട്ടെന്ന് റെഡി ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം. ഇത് റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ്. അപ്പൊ ഇന്ന് എന്തൊക്കെ പ്രത്യേകതകൾ ഉള്ള ദിവസമാണെന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കാം. ഇന്ന് നമുക്ക് നമ്മളുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ, അതായത് നമുക്ക് വിവരാവകാശത്തിന് ഉള്ള ലോകം അംഗീകരിച്ച ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു വിവരത്തെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ വിവരം നമുക്ക് അതിലേക്ക് എത്തിക്കാൻ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം, ആ ഒരു ആക്ട് ഇന്റർനാഷണലി അംഗീകരിച്ചൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായി നമ്മൾ ഏറ്റവും അധികം കാണുന്ന വളരെ ശക്തരിലൊരാളായിട്ടുള്ള ഭഗത് സിംഗിന്റെ ജന്മദിനം കൂടിയാണ് ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത്. ബർത്ത് ആനിവേഴ്സറിയാണ്, ഭഗത് സിംഗിന്റെ ബർത്ത് ആനിവേഴ്സറിയാണ്. പിന്നെ നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ദിവസം നല്ല അയൽക്കാരുടെ ദിവസം കൂടിയാണ് കേട്ടോ. അതൊരു രസമുള്ളൊരു കാര്യമല്ലേ? അതായത് നല്ല അയൽക്കാരുണ്ടെങ്കിൽ ആ നല്ല അയൽക്കാരെ കുറിച്ചിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം. അപ്പം നിങ്ങളുടെ നല്ല അയൽക്കാരാരാണെന്നും നിങ്ങളുടെ അയൽക്കാരെയൊക്കെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നറിയാനായിട്ട് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമ്മൾ നേരെ നമ്മളുടെ പത്രങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അതാണ്ട് ഏഷ്യൻ ഗെയിംസിൽ ഇന്നത്തെ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ നല്ലൊരു പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ 12-ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് ഏഷ്യൻ ഗെയിംസിലോട്ട് വരുമ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇതുവരെ ഏകദേശം 4 സ്വർണം, 16 വെള്ളി, 17 വെങ്കലം, മൊത്തത്തിൽ 37 മെഡലുകളാണ് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ലോങ് ജമ്പിനാണ് ആൻസി സോജൻ ഇടപ്പള്ളി വളരെ ഒരു ചെറിയൊരു വേരിയേഷൻ ലാസ്റ്റ് റൗണ്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും ചൈനീസ് താരത്തിൻ്റെ മുമ്പിലേക്ക് തോറ്റുപോകുന്ന ആ ഒരു ഇതിലേക്ക് വന്നത്. പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കയറുന്നുണ്ട്. വനിതാ ഹോക്കി ടീം സെമിയിലേക്ക് എത്തിയിട്ടുണ്ട്. ബോക്സിങ്ങിൽ മെഡൽ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. സ്ക്വാഷിൽ ഇരട്ട വെള്ളി ഇന്ത്യ ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളി പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച് ഇന്ത്യ ഇങ്ങനെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്നാലും കുറച്ച് നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് നമുക്ക് വരാനായിട്ടുണ്ട്. എല്ലാവർക്കും നല്ല സാധിക്കട്ടെ, കുറച്ചും കൂടി നമുക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544700912. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയാണ്.

0: നായിക്കിന് ഇന്ന് 10 വർഷം. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സ്ഥിരതയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരം അടിയറവ് വച്ചുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് കന്നുകാലി ഇൻഷുറൻസ് സേവനങ്ങൾ ഡിജിറ്റലാക്കുന്ന ലൈവ് സ്റ്റോക്ക് ഇൻഷുറൻസ് പോർട്ടൽ ഇന്ന് നിലവിൽ വരും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചു. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ആരംഭിച്ചു. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റ് 2ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്ര പ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം തികയുന്നു. 19 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യു വരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം നിയന്ത്രണ രേഖ കടന്ന് ഈ ആക്രമണം നടത്തിയത്. തുടർച്ചയായ ബോംബ് സ്ഫോടനങ്ങളും മുംബൈ ഭീകരാക്രമണവും സൃഷ്ടിച്ച ആഘാതത്തിന് നൽകിയ ശക്തമായ മറുപടിയായിരുന്നു ഇത്. രാജ്യത്തിന്റെ സുരക്ഷാ നയത്തിൽ വന്ന ഈ മാറ്റമാണ് പിന്നീട് 2019 ബാലാകോട്ട് വ്യോമാക്രമണത്തിലും 2025 ഓപ്പറേഷൻ സിന്ദൂറിനും വഴിയൊരുക്കിയത്. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്നും ബാലാകോട്ട് വ്യോമാക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ ഇതിനുള്ള തെളിവാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138-ാം പതിപ്പിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്.
1: സർജിക്കൽ സ്ട്രൈക്കിന്റെ ഡങ്കെ കി ചോട്ട് പർ പൂരി ദുനിയാക്കെ സാമനെ ഭാരത് കി ആതങ്ക്വാദ് വിരോധി നീതി കാ എക് നയ ഉദാഹരണ പ്രസ്തുത് കിയാ താ. ബീത്തെ ഏക് ദശക് മേ ബാലാകോട്ട് കി എയർ സ്ട്രൈക് സേ ലേക്കർ ഓപ്പറേഷൻ സിന്ദൂർ തക് ഭാരത് നെ ബാർ ബാർ യേ സ്പഷ്ട സന്ദേശ് ദിയാ ഹൈ കി അഗർ ആതങ്ക്വാദി ഭാരത് പർ ആഖ് ഉഠായേംഗേ തോ ഉസ്കാ കരാറാ ജവാബ് ദിയാ ജായേഗാ.
0: ആഗോള സ്ഥിരതയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ പരമാധികാരം അടിയറവ് വെച്ചുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവിച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മറ്റൊരു രാജ്യത്തിന്റെയും ഭൂപ്രദേശം കയ്യേറാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം രാജ്യസുരക്ഷയ്ക്കോ തന്ത്രപ്രധാന പരമാധികാരത്തിനോ ഭീഷണിയുണ്ടായാൽ അത് സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. കന്നുകാലി ഇൻഷുറൻസ് സേവനങ്ങൾ ഡിജിറ്റലാക്കുന്ന ലൈവ് സ്റ്റോക്ക് ഇൻഷുറൻസ് പോർട്ടൽ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇൻഷുറൻസ് പോളിസി വിതരണം, ക്ലെയിം പ്രോസസിംഗ്, നിരീക്ഷണം എന്നിവ ഏകോപിപ്പിക്കുന്ന ഏകീകൃത പ്ലാറ്റ്ഫോമാണ് ഇത്. കർഷകർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാനായി ഹിന്ദി, ഇംഗ്ലീഷ് എന്നിവയ്ക്ക് പുറമെ 11 പ്രാദേശിക ഭാഷകളിലും ഈ പോർട്ടൽ ലഭ്യമാകും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചതായി ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ അറിയിച്ചു. ബാങ്ക് ജീവനക്കാരുടെ വിവിധ സംഘടനകളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും തമ്മിൽ ഇന്നലെ രാത്രി വൈകി നടത്തിയ നിർണായക ചർച്ചയിലാണ് സമരം മാറ്റിവയ്ക്കാൻ ധാരണയായത്. പണിമുടക്ക് മാറ്റിയതിനാൽ രാജ്യത്തെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സമില്ലാതെ സാധാരണ നിലയിൽ പ്രവർത്തിക്കും. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ആരംഭിച്ചു. 38 വാർഡുകളിലേക്കുള്ള ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ആകെ 126 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ഓഗസ്റ്റ് 18 പ്രസിദ്ധീകരിച്ച പുതുക്കിയ വോട്ടർപട്ടികയിൽ പേരുള്ളവർക്കായിരിക്കും ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ബൃഹത്തായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് 2020 ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത്. പഠന വിഷയങ്ങൾ തെരഞ്ഞെടുക്കുന്നതിൽ കൂടുതൽ വിപുലമായ അവസരങ്ങൾ ഇത് വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നു. നൈപുണ്യ വികസനം, ഗവേഷണം എന്നിവയ്ക്കും നയം പ്രോത്സാഹനം പകരുന്നു. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഭാവിയിലെ തൊഴിൽ സാധ്യതകൾക്ക് അനുസൃതമായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കൽ, ഇന്ത്യൻ ഭാഷകളുടെ പഠനത്തിന് പ്രത്യേക പ്രാധാന്യം എന്നിവയും ദേശീയ വിദ്യാഭ്യാസ നയം ഉറപ്പുവരുത്തുന്നു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ക്രിക്കറ്റിൽ ഇന്നലെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വിജയം. വെസ്റ്റിൻഡീസ് ഉയർത്തിയ 296 റൺസിന്റെ വിജയലക്ഷ്യം 50 പന്തുകൾ ബാക്കി നിൽക്കവെയാണ് ഇന്ത്യ മറികടന്നത്. സെഞ്ചുറികൾ നേടിയ വിരാട് കോഹ്ലിയും ശുഭ്മാൻ ഗില്ലുമാണ് ഇന്ത്യയുടെ വിജയം അനായാസമാക്കിയത്. 4 വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. 74 പന്തുകളിൽ സെഞ്ചുറി പൂർത്തിയാക്കിയ വിരാട് കോഹ്ലി ഏകദിനത്തിൽ 15,000 റൺസ് എന്ന ചരിത്ര നേട്ടവും സ്വന്തമാക്കി. പരമ്പരയിലെ രണ്ടാം മത്സരം മറ്റന്നാൾ ഗുവാഹത്തിയിൽ നടക്കും. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റ് രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. ജപ്പാനിലെ കൊറോഗെ സ്പോർട്സ് പാർക്കിൽ ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം ആരംഭിക്കുന്നത്. നേരിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയ ഇന്ത്യ വിജയം തുടരുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറങ്ങുന്നത്. ജപ്പാനെ തോൽപ്പിച്ചാണ് അഫ്ഗാനിസ്ഥാൻ ക്വാർട്ടറിൽ എത്തിയത്. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. വനിതകളുടെ ലോങ് ജംപിൽ ആൻസി സോജൻ ഇന്ത്യയ്ക്കായി വെള്ളി നേടി. സ്ക്വാഷിലും ഇന്ത്യയ്ക്ക് ഇരട്ട വെള്ളി മെഡൽ ലഭിച്ചു. നിലവിൽ 4 സ്വർണവും 16 വെള്ളിയും 17 വെങ്കലവും അടക്കം 37 മെഡലുമായി ഇന്ത്യ 12-ാം സ്ഥാനത്താണ്. വരുന്ന റാബി സീസണിന്റെ ഒരുക്കങ്ങളും പ്രധാന മുൻഗണനകളും ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര കാർഷിക കർഷകക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ റാബി കാർഷിക സമ്മേളനം 2026 കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
3: കാർഷിക ഉൽപാദനക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനം ഉയർത്താനുള്ള ഫലപ്രദമായ കർമ്മപദ്ധതി രൂപീകരിക്കുകയാണ് ദേശീയ റാബി കാർഷിക സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. ആത്മനിർഭരതയും ഉൽപാദന വളർച്ചയും സുസ്ഥിര കാലാവസ്ഥാ പ്രതിരോധ കൃഷി, ഡിജിറ്റൽ അഗ്രികൾച്ചറും സാമ്പത്തിക സഹായങ്ങളും എന്നിവ ഉൾപ്പെടെ 3 പ്രധാന മേഖലകളെ കേന്ദ്രീകരിച്ച് സമ്മേളനത്തിൽ ചർച്ചകൾ നടക്കും. തുടർന്ന് ചർച്ചകളിലെ ആശയങ്ങൾ കേന്ദ്രീകരിച്ച് വിലയിരുത്തലുകൾ നടക്കും. കൂടാതെ സംസ്ഥാന കാർഷിക മന്ത്രിമാർക്ക് തങ്ങളുടെ സംസ്ഥാനത്തിന്റെ മുൻഗണനകളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാനും സമ്മേളനം അവസരമൊരുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ നാളെ മുതൽ 3 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. മഹാനവമി, വിജയദശമി, ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള യാത്രാ തിരക്ക് പരിഗണിച്ച് കെഎസ്ആർടിസി പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 14 മുതൽ നവംബർ 14 വരെ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നീ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചും അധിക സർവീസ് നടത്തും. സ്വച്ഛതാ ഹി സേവ 2026 ഭാഗമായി കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആന്റ് എഞ്ചിനീയറിംഗ് ട്രെയിനിംഗ് ഫോർട്ട് കൊച്ചിയിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കൊച്ചി നഗരസഭ ഫോർട്ട് കൊച്ചി ഡിവിഷൻ കൌൺസിലർ ശ്രീമതി ഷൈനി മാത്യു ശുചിത്വ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. മഹാനായ വിപ്ലവകാരി ഭഗത് സിംഗിന്റെ 119-ാം ജന്മവാർഷികം രാജ്യം ഇന്ന് ആചരിക്കുന്നു. വിപ്ലവ കുടുംബത്തിൽ ജനിച്ച ഭഗത് സിംഗ് രാജ്ഗുരുവിനും സുഖ്ദേവിനുമൊപ്പം മാതൃരാജ്യത്തിനായി ജീവൻ ബലി നൽകുകയായിരുന്നു. ജന്മവാർഷികത്തോടനുബന്ധിച്ച് ലുധിയാന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ലോക പേ വിഷബാധ പ്രതിരോധ ദിനം. പേ വിഷബാധ തടയുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ഭയാനകമായ ഈ രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലെ പുരോഗതി വിലയിരുത്തുന്നതിനുമായി എല്ലാ വർഷവും സെപ്റ്റംബർ 28 ലോക പേ വിഷബാധ പ്രതിരോധ ദിനമായി ആചരിക്കുന്നു. ഒന്നിച്ചു കൂടുതൽ കരുത്തോടെ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആദ്യമായി പേ വിഷബാധ പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ച ഫ്രഞ്ച് രസതന്ത്രജ്ഞനും മൈക്രോ ബയോളജിസ്റ്റുമായ ലൂയി പാസ്റ്ററുടെ ചരമവാർഷികമാണ് സെപ്റ്റംബർ 28. കാലാവധി പൂർത്തിയാകാൻ 7 മാസം ബാക്കി നിൽക്കെ സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുചിച്ച് രാജി പ്രഖ്യാപിച്ചു. ഒക്ടോബർ 25 നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയാണ് നടപടി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിന്റെ അടുത്ത രാഷ്ട്രീയ അനുഭാവിയാണ് വുചിച്ച്. ഭരണഘടന അനുസരിച്ച് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതുവരെ പാർലമെന്റ് സ്പീക്കർ അന ബ്രനാബിച്ച് ഇടക്കാല പ്രസിഡന്റായി ചുമതലയേൽക്കും. പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ന് 10 വർഷം. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സ്ഥിരതയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരം അടിയറവ് വച്ചുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് കന്നുകാലി ഇൻഷുറൻസ് സേവനങ്ങൾ ഡിജിറ്റലാക്കുന്ന ലൈവ് സ്റ്റോക്ക് ഇൻഷുറൻസ് പോർട്ടൽ ഇന്ന് നിലവിൽ വരും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചു. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ആരംഭിച്ചു. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റ് 2-ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ ഇന്ന് ഒരു പ്രത്യേകത കൂടി നമ്മൾ പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. ഇന്ന് വേൾഡ് റാബീസ് ഡേ ആണ്, ലോക പേവിഷ ബാധ ദിനമാണ്. സെപ്റ്റംബർ 28 പേവിഷബാധയെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും നമുക്ക് ജനങ്ങളെ അറിയിക്കാനുള്ളൊരു ദിവസം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പം പേവിഷബാധ നമുക്കറിയാം, നമ്മൾ മൃഗങ്ങളിലൂടെയാണ് പേവിഷബാധ നമുക്ക് പകരുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നായ കടിച്ചാൽ മാത്രമേ പേവിഷബാധ വരൂ എന്നൊരു കാര്യമാണ്. പക്ഷേ എന്നാൽ രോഗബാധയുള്ള മൃഗത്തിൻ്റെ കടിയിലൂടെയോ അതിൻ്റെ മാന്തലിലൂടെയോ അല്ലെങ്കിൽ അതിൻ്റെ ഉമിനീർ മുറിവിലോ കണ്ണ് വായ പോലുള്ള അവരുടെ ഒരു ഗ്രന്ഥിയിലൂടെയോ അത് നമ്മളിൽ പതിക്കുന്നതിലൂടെയോ വൈറസ് പകരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ റാബീസ് ഉള്ളൊരു മൃഗം നമ്മളെ കടിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുറിവ് ഉടൻ തന്നെ സോപ്പ് ഒഴുകുന്ന വെള്ളവും ഉപയോഗിച്ച് ഏകദേശം 15 മിനിറ്റ് നന്നായിട്ട് കഴുകുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം കഴിയുന്നത് അത്ര വേഗം ആരോഗ്യ പ്രവർത്തകരുടെ സഹായം തേടുക. മുറിവ് ചെറിയതല്ലേ, ഒന്നും സംഭവിക്കില്ല എന്ന് കരുതി കാത്തിരിക്കുന്നത് വളരെയധികം അപകടകരമാണ്. അതിന് എത്ര ചെറിയ മൃഗമായാലും ശരി, അല്ലെങ്കിൽ എത്ര ചെറിയ വസ്തുവായാലും ശരി, അത് നമ്മളെ മാന്തയോ കടിക്കുക എന്തെങ്കിലും ചെയ്താൽ ഉടൻ തന്നെ സോപ്പിട്ട് 15 മിനിറ്റോളം അതിൽ കഴുകുക, മുറിവിൽ കഴുകുക. വാക്സിൻ എന്തുകൊണ്ടാണ് നമ്മളത് പ്രധാനമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റാബീസിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമായ ശേഷം രോഗം അതീവ ഗുരുതരമാകുന്നതാണ്. എന്നാൽ നമ്മൾ മൃഗകടിയേറ്റ ഉടൻ ശരിയായ ഒരു ട്രീറ്റ്മെന്റ് സ്വീകരിക്കുന്നത് രോഗം പ്രതിരോധിക്കാൻ വളരെയധികം പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൃഗങ്ങളുടെ എന്തെങ്കിലും കടിയോ കാര്യങ്ങളോ ഉണ്ടായാൽ നാട്ടുവൈദ്യം, എണ്ണ, മുളക്, ചാരം ഇതൊന്നും നമ്മൾ ആശ്രയിക്കുകയേ ചെയ്യരുത്. അതൊന്നും അതിൻ്റെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ല. നമ്മൾ അത് മുറിവ് ഉടനെ തന്നെ കഴുകിയിട്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങളെയും മറക്കരുത്. നമ്മളുടെ വീട്ടിലെ നായയ്ക്കും പൂച്ചയ്ക്കും കൃത്യമായിട്ടുള്ള റാബിക്സ് വാക്സിനേഷൻ നൽകുന്നത് അവരെ സംരക്ഷിക്കുന്നതിനോടൊപ്പം മനുഷ്യരിലേക്കുള്ള ഒരു രോഗവ്യാപനത്തിൻ്റെ സാധ്യത കുറയ്ക്കാനായിട്ടും സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ മുറിവിനെ നിസ്സാരമായി കാണരുത്. ഒരു വാക്സിനെ പേടിക്കേണ്ട കാര്യവുമില്ല, പക്ഷേ റാബീസിനെ നമുക്ക് അവഗണിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ വീട്ടുമുറ്റത്തൊരു വാലാട്ടി നിൽക്കുന്ന ഒരു ജീവി, അത് നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അതിനെ സംരക്ഷിക്കുന്നതും നമ്മളുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതാണ് നമ്മുടെ റാബീസ് ദിനത്തിൽ നമുക്ക് നമ്മളുടെ ശ്രോതാക്കളോട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഒരു കടിയേറ്റതും അല്ലെങ്കിൽ ചെറിയൊരു കടിയോ മുറിവോ ഒന്നും നിങ്ങൾ അവഗണിക്കാനേ പാടില്ല. അപ്പോൾ കൂടുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ 9 4 4 7 0 0 9 2. ഇത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർച്ചി സുമയാണ്. അപ്പൊ ഇന്ന് നമ്മൾ നേരത്തെ നമ്മുടെ ഇന്ന് ഓണാട്ടുകര പാസഞ്ചർ തുടങ്ങിയപ്പോൾ നമ്മളിന്ന് പറഞ്ഞായിരുന്നു ഇന്ന് വേൾഡ് നൈബേഴ്സ് ഡേ ആണ്. അതായത് നമ്മളുടെ ചില ഇടങ്ങളിൽ ഇന്ന് അയൽക്കാർക്കായിട്ടൊരു ദിനം നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇന്ന് അയൽക്കാരൻ എന്നത് വീടിനടുത്ത് താമസിക്കുന്ന ഒരാൾ മാത്രമാണോ എന്ന ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങണം. നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും ചിലപ്പോൾ കിലോമീറ്ററിൽ അകലെ ആയിരിക്കും. പക്ഷെ ഒരു അടിയന്തര സാഹചര്യം വന്നാൽ ആദ്യം വാതിൽ തുറന്ന് ഓടിയെത്തുന്നത് നമ്മളുടെ വീട്ടിലെ ആളുകൾ, നമ്മുടെ വീട്ടിലെ അയൽക്കാരായിരിക്കും അല്ലെ. ഒരു വീട്ടിൽ സന്തോഷമുണ്ടെങ്കിൽ കൂടെ സന്തോഷിക്കുന്നവരും ഒരു വീട്ടിൽ വിഷമമുണ്ടായാൽ അത് അന്വേഷിച്ചെത്തുന്നവരും, അതാണ് നല്ലൊരു അയൽക്കാരുടെ മനോഹാരിത എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഒരേ ഫ്ലാറ്റിൽ വർഷങ്ങളോളം താമസിച്ചിട്ടും അടുത്ത വീട്ടിലുള്ള ആളുകളുടെ പേര് പോലും അറിയാത്തൊരവസ്ഥയുണ്ട്. ഹായ് എന്ന് പറയാൻ പോലും സമയമില്ലാത്ത അയൽബന്ധങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിൽ നൂറുകണക്കിന് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും ആവശ്യമുള്ളപ്പോൾ വിളിക്കാൻ അടുത്ത വീട്ടിൽ ഒരാൾ പോലും ഇല്ലല്ലോ എന്നുള്ളൊരു നഷ്ടപ്പെടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ലൊരു അയൽക്കാരനാവണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം. നമസ്കാരം.
1: ഹലോ.
0: നമസ്കാരം.
1: നമസ്കാരം.
0: പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്?
1: ഞാനൊരു കാര്യം ചോദിക്കാം മോളെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിക്കുക.
0: പറഞ്ഞോളൂ.
1: കേട്ടോ?
0: പറയൂ പറയൂ പറയൂ.
1: ആ മോളെ, പിന്നെ ഒരു ജഹുനന്ദൻ എന്നും പറഞ്ഞ ഒരു കൊച്ചനില്ലായിരുന്നു ഇതിനകത്ത് സംസാരിക്കുന്നത്? അയാൾ എന്തിയാ മോളെ, ഇപ്പൊ ഇല്ലല്ലേ?
0: എല്ലാവരും ഉണ്ട്, എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. നമ്മൾ ഇന്നത്തെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ വിഷയം കേട്ടിട്ട് നമ്മൾക്ക് സംസാരിക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഔദ്യോഗികപരവും കാര്യങ്ങളോ ആണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു വിഷയം കേട്ടിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുക. ദയവ് ചെയ്ത് ആ ഒരു വിഷയവുമായിട്ട് നിങ്ങൾ പ്രതികരിക്കുക എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് വേൾഡ് നമ്മളുടെ അയൽക്കാരുമായിട്ടുള്ളൊരു ദിനമുണ്ട്, അയൽക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ദിനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ആ ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ വീടിന്റെ അടുത്ത് നല്ല അയൽക്കാരുണ്ടാവും അല്ലെ, നല്ല നിങ്ങൾക്ക് സുഹൃത്തുക്കളെ പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മുടെ ഒരു കുടുംബം പോലെ കഴിയുന്ന അയൽക്കാരൊക്കെ ഉണ്ടാവും. അവരാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
2: ഹലോ മോളെ, നമസ്കാരം.
0: നമസ്കാരം.
2: സുഖമായിട്ടിരിക്കുന്നു?
0: അവിടെ സുഖമായിട്ടിരിക്കുന്നു.
2: ഒരു പരിവൊക്കെ ഇങ്ങനെ പോകുന്നു
0: പോകുന്നു പോകുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ 28 ഓണവും കാര്യങ്ങളും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
2: മോളെ, 28 ഓണത്തിന് എനിക്കൊരു മരിപ്പായിരുന്നു മോളെ, അതിനൊന്നും പങ്കെടുക്കാനൊത്തില്ല.
0: ഒത്തില്ല ഒത്തില്ല. ഓക്കെ.
2: അന്ന് രാവിലെ തന്നെ നമ്മുടെ ശേഷക്കാരിയുടെ ഭർത്താവ് അറ്റാക്ക് വന്ന് മരിച്ചു.
0: ഓ ഓ ഓ.
2: 6 വയസ്സേ ഉള്ളു.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.
2: ആ പിന്നെ അയൽക്കാരുടെ കാര്യം പറയാനേ മോളെ, മോളെ അയലാണ് നമ്മുടെ ഏറ്റവും വലിയ ബന്ധം.
0: അതെ,
2: ദൂരത്തെ ബന്ധുവിനേക്കായി നല്ല നമ്മുടെ അയലത്തെ ശത്രുവാ. നമുക്കൊരാപത്തുണ്ടായാൽ ഓടി വരുന്നത് നമ്മുടെ അയൽക്കാരാ.
0: അതെ,
2: പിന്നീട് നമ്മുടെ ദൂരക്കാരെല്ലാം വരുത്തോളൂ. എത്ര ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ നോക്കി നിൽക്കത്തില്ല നമുക്കൊന്നും വിളിക്കാനോ പറയാനോ. എനിക്കാണെങ്കിൽ ഞാനിപ്പം ഞാൻ താമസിച്ച അതിലൊന്നും കുഴപ്പമില്ല, ആദ്യമേ തന്നെ ഞാൻ ഇവിടെ താമസിച്ച വീണ്ടും ഞാനിപ്പോ ഇവിടെ തന്നെ വന്ന് താമസമായി. എനിക്ക് എല്ലാ ആൾക്കാരും ഭയങ്കര സ്നേഹമാ മോളെ. എനിക്ക് അവരെവിടെങ്കിലും പോയാ വിഷമമാ.
0: അയ്യോ,
2: കൂട്ടിനാളില്ലല്ലോ. ഞാൻ അവരോട് പറയും, നിങ്ങൾ ഇങ്ങനെ പോവല്ലേ, എനിക്ക് വിഷമമാ, എനിക്ക് ഭയങ്കര നെഞ്ചിടിപ്പാ. നമ്മുടെ അയലിന്റെ ബന്ധം അതാണ് മോളെ. പിന്നെ അയലത്ത് ഞങ്ങളുടെ ദുഃഖങ്ങൾ അറിഞ്ഞ് ഞങ്ങൾക്ക് ഇതാ ഇന്നും ജീവിക്കുന്നെങ്കിൽ അയലത്തെ ഒരു സഹായത്തിലാണ് ഞങ്ങൾ മുന്നേറി വന്നത്. ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ല. ഈ 3 പെൺപിള്ളേരുമായിട്ട് ഞാൻ വെറും എന്ന് പറഞ്ഞാൽ തീരെ നിഷ്ഠ പിടിച്ച ഒരു ജീവിതത്തിൽ ജീവിച്ചപ്പോൾ ഒരു വാപ്പ ഞങ്ങൾക്ക് ഒരു കട തന്ന് ഞങ്ങളെ സഹായിച്ച് ഞങ്ങളുടെ അയലത്തുള്ള ഞങ്ങളുടെ ദുഃഖങ്ങൾ കണ്ട് ആ ഒരു ജീവിതമാണ് ഇന്ന് ഇതുവരെ ഞങ്ങള് മുന്നേറി നിൽക്കുന്നത്. ഞങ്ങളുടെ സന്താനങ്ങൾക്ക് പോലും അത് വലിയൊരു ഗുണമായിട്ട് വന്ന് ഒരു പേര് വന്ന് ഒരു പെരുമ വന്ന് അങ്ങനെ എല്ലാം ഉണ്ട്. അയിലെന്ന് പറയുന്ന ഒട്ടും മോശമല്ല. ഏറ്റവും ഈ ഭൂമിയിൽ നമുക്ക് വിലപ്പെട്ട നമ്മുടെ അയില്, പിന്നീട് നമ്മുടെ സുഹൃത്തുക്കള്, അവരും നമുക്ക് വലിയ ബന്ധമാ മോളെ. ഈ റേഡിയോയിൽ തന്നെ സ്വരത്തി കൂടി തിരിച്ചറിഞ്ഞ എത്രയോ പേര് നമ്മുടെ സുവരങ്ങൾ അറിയാനും നമ്മളെ പറ്റി തിരക്കാനും. എത്ര പേരാ മോളെ, 2 ദിവസോ 4 ദിവസോ കണ്ടില്ലെങ്കിലോ സ്വരം കേട്ടില്ലെങ്കിലോ തിരക്കാനാ. അതൊക്കെയാണ് മോളെ ബന്ധം.
3: അതെ അതെ അതെ, തീർച്ചയായിട്ടും. അതെ അതെ അതെ അതെ, അതായത് ബന്ധങ്ങൾക്ക് വളരെയധികം മൂല്യവും ബന്ധങ്ങൾക്ക് വളരെയധികം നമുക്ക് പ്രധാനവും കൊടുക്കേണ്ട കുറച്ച് കാലഘട്ടം നമ്മളിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മള് ഏത് ആർക്കൊക്കെ നമ്മൾ ആ ഒരു ബന്ധങ്ങള് കീപ്പ് ചെയ്യുകയും അവരുടെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനുമായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.

0: അവനെ ഭക്ഷണം ഊട്ടുക,
1: അതെ അതെ
0: അവനോട് ആത്മാർത്ഥത കാണിക്കുക. പിന്നാണ് നിന്റെ ഭക്ഷണത്തെ കുറിച്ച് പറയുന്ന എല്ലാ ഗ്രന്ഥങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്. അപ്പം നമ്മൾ നമ്മുടെ അയൽക്കാരെ സ്നേഹിച്ചിട്ടേ പുറത്തുള്ളവരെ സ്നേഹിക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ അയൽ ബന്ധമാണ് ഏറ്റവും വലിയ ബന്ധം. എന്ന് വെച്ചാൽ നമുക്ക് ഏത് ആപത്ത് ഘട്ടങ്ങളിലും ഏതൊരു ക്രിട്ടിക്കൽ അവസ്ഥയിലും നമ്മൾ ഒറ്റയ്ക്കാണ് ഒരു ഭവനത്ത് കഴിയുന്നെങ്കിൽ പോലും നമ്മളെ രണ്ട് ഒരു ദിവസം കണ്ടില്ലെങ്കിൽ അവരന്വേഷിക്കും എന്താണ് ഇവർ കതവൊക്കെ അടച്ചിട്ടിരിക്കുന്നത്, ജനൽ അടച്ചിട്ടിരിക്കുന്നതിന് തിരക്കും. പിന്നെ ബന്ധുമിത്രാദികളുടെ വിളിയൊക്കെ വരത്തുള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എന്ന് പറഞ്ഞാൽ എന്റെ കുഞ്ഞിലെയൊക്കെ നല്ല അയൽബന്ധമായിരുന്നു. ഞങ്ങള് കൊല്ലത്ത്
1: അതെ
0: നല്ല എല്ലാ ജാതിയായിട്ടും ഒന്നിച്ച് ഉത്സവം ആഘോഷിക്കും, പെരുന്നാൾ, അങ്ങനെ ഞങ്ങളെല്ലാം നല്ല കെയറായിരുന്നു. പക്ഷെ ഞാൻ വിവാഹം കഴിഞ്ഞ് നാട്ടിൽ വന്ന് തഴവായിൽ വന്ന് 21 വർഷമാകുമ്പോൾ പോന്നു. ഇവിടെയും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ എല്ലാ മനുഷ്യരുമായിട്ട് നല്ല സഹകരണം, എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ പോന്നു. ആരെന്നെ കണ്ടാലും 2 ദിവസം കണ്ടില്ല ചോദിക്കും, മോളെ എവിടെ പോയി, മോളെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന അമ്മമാർ ഒരുപാട് പേരുണ്ട്.
1: ഉണ്ട് ആ
0: നമ്മുടെ ചുറ്റുപാടും ഒത്തിരി എല്ലാം നല്ല ലൊക്കാലിറ്റി നല്ല മനുഷ്യര്. നമ്മൾ എന്തോ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ ഒരാളെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കപ്പെടുന്ന, റെസ്പെക്ട് ചെയ്യുന്നു, അങ്ങനെ എല്ലാ കാര്യത്തിലും അവര് നമ്മളോടൊപ്പം ആണ്. അപ്പൊ അയൽക്കാരെ നിലനിർത്തണം, നമ്മൾക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും അത് അവർക്കും കൊടുക്കണം, പരസ്പരം കൈമാറണം. നല്ലൊരു വാക്ക് നമ്മൾ കൊടുക്കുന്നതിലും വാങ്ങിക്കുന്നതിലൊക്കെ പിന്നാണ്, നല്ലൊരു പുഞ്ചിരിയെങ്കിലും ഇതിലത്തെ എന്തോ
1: അതെ
0: നടന്ന ആ ബന്ധങ്ങളൊക്കെ നമ്മൾ പരസ്പരം ഏത് ഫ്ലാറ്റിൽ താമസിച്ചാലും ഹൈ എന്ന് അല്ലെങ്കിൽ എന്താ ഉണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നതിന് ആർക്കും ഒന്നും വെറുതെ കൊടുക്കണ്ട. നമ്മൾ ആരും ഇവിടെ വെച്ചിട്ട് ഒന്നും സൂക്ഷിച്ചുകൊണ്ട് ഇവിടുന്ന് പോകാൻ പോകുന്നില്ല. നമ്മൾ
1: അതെ
0: വന്നതും ഒന്നും
1: തമ്മിൽ
0: കൊണ്ടല്ല.
1: കണ്ടാൽ ഒന്ന് ചിരിക്കുക, ഒന്ന് സംസാരിക്കുക, അവരോട് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്ന് ചോദിക്കുക. എന്താണ് നിങ്ങൾക്ക് ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഇന്നലെ കണ്ടില്ലല്ലോ എന്നുള്ളൊരു വാക്ക് കാര്യങ്ങൾ ചോദിക്കുക. കാര്യം നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത് അല്ലേ. നമ്മൾ കൊടുക്കുന്നത് പോലെ ആയിരിക്കും നമ്മളെ തിരിച്ച് നമ്മുടെ ആളുകളെ ട്രീറ്റ് ചെയ്യുന്നൊരു രീതി എന്ന് പറയുന്നത് അത് അങ്ങനെ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാണുമ്പോൾ അവരോട് കാണുമ്പോൾ നമ്മളൊന്ന് സംസാരിക്കുക, ഒന്ന് മിണ്ടി, ഒന്ന് തിരക്കിയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമായിരിക്കും അവർക്ക്, തികച്ചും ഭയങ്കരമായ സന്തോഷമായിരിക്കും. ഇങ്ങനെ നല്ലൊരു അയൽക്കാരനെ എനിക്ക് കിട്ടിയല്ലോ എന്ന് അവരിങ്ങനെ ആലോചിക്കും. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
2: താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി
1: ശ്രദ്ധിക്കുക, നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കോൾ ചെയ്യുക. നമുക്ക് ഓരോ കോൾസും നമുക്കധികം വിലപ്പെട്ടതാണ്, ഓരോ അഭിപ്രായങ്ങളും നമ്മൾക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക. വിളിക്കേണ്ട നമ്പർ 9544700092. ഇത് എൻ്റെ റേഡിയോ 91.2 വിൽ ഓണാട്ടുകാരെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: തിരികെയെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയാണ്. അപ്പം നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല അയൽക്കാരെ കുറിച്ചിട്ടാണ്. നല്ല അയൽക്കാരെന്ന് പറയുമ്പോൾ എല്ലാ അയൽക്കാരും നല്ലവർ തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മളുടെ അയൽക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിനമാണ്. അതായത് നമ്മൾ സുഹൃത്തുക്കളെ പോലെ, നമ്മളുടെ കുടുംബം പോലെ നമ്മൾക്ക് കാണാനായിട്ട് കഴിയുന്ന നമ്മളുടെ അയൽക്കാരെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
1: ഹലോ.
0: നമസ്കാരം.
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ആരാണ് സംസാരിക്കുന്നത്?
1: ഓക്കെ,
0: പറഞ്ഞോളൂ.
1: മോളെ, ഈ നല്ല അയൽ എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്.
0: തീർച്ചയായിട്ടും
1: എനിക്ക് ഒരു നല്ല അയൽ കിട്ടി ഇവിടെ. ഞാനിപ്പോ പിന്നെ എന്റെ അയലത്തോളാണ് സിന്ധു. ആ മോള് കായംകുളം ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റ്.
0: ഓക്കെ.
1: എന്റെ അവിടുത്തെ മോന്റെ കല്യാണത്തിന് എനിക്ക് ഡ്രസ് എടുത്തു തന്നു. ഇപ്പൊ മോളെ കല്യാണത്തിന് എനിക്കും എന്റെ കൊച്ചുമുക്കും ഡ്രസ് എടുത്തു
0: തന്നു.
1: ആ ഒരു നല്ല ബന്ധം എന്ന് പറയുന്നത് മോളെ, അതിനെ പറ്റി പറയാനൊക്കത്തില്ല. എനിക്ക് അത്രയും വലിയ അഭിമാനം അവരെ പറ്റി പറയാനൊക്കെ.
0: തീർച്ചയായിട്ടും നമുക്ക് അത്രയും നല്ലൊരു അയൽക്കാരെ കിട്ടുന്നത് എന്തുകൊണ്ടും നമ്മളുടെ ഒരു ഭാഗ്യമല്ലേ. നമുക്ക് അങ്ങനെ സ്നേഹിക്കാനായിട്ട് ആളുകളെ കിട്ടുന്നത് ചെറിയ കാര്യമല്ല അല്ലേ. അതെ അതെ അതെ, ചെറിയ കാര്യമല്ല. അപ്പൊ നമുക്ക് ആ ഒരു അയൽബന്ധം എല്ലാ കാലവും നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ കേട്ടോ.
1: ഇപ്പോഴും അങ്ങനെ തന്നെ ആ കുടുംബവും ഞാനായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്.
0: അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോ തീർച്ചയായിട്ടും വളരെ നന്ദി കേട്ടോ. വളരെ നന്ദി. നമുക്ക് വീട്ടിൽ ആരെങ്കിലും ഈ അയൽക്കാരുണ്ടെങ്കിലേ നമുക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടാവുന്ന കുറേയധികം ബെനിഫിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ? അതായത് വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അന്വേഷിക്കുക, പ്രായമായവരൊറ്റയ്ക്കാണെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മളുടെ കുട്ടികളുടെ സുരക്ഷയിൽ ഒന്ന് ശ്രദ്ധ വരിക, നമ്മുടെ അടിയന്തര സാഹചര്യങ്ങൾ നമ്മളിങ്ങനെ സഹായിക്കുക, ചെറിയ കാര്യങ്ങൾ വലിയ പരസ്പരം വലിയൊരു വഴക്കൊക്കെ ആക്കാതെ അതങ്ങ് ഒഴിവാക്കി വിടുക, മനസ്സിലാക്കുക, നമുക്കെന്തെങ്കിലും ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പരസ്പരം പങ്കെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ അധികം ബെനിഫിറ്റുകൾ ഉണ്ട് അല്ലേ. നമുക്ക് നല്ലൊരു അയൽക്കാർ നമുക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ വർഷങ്ങൾ കൊണ്ട് വളരെയധികം നല്ല അയൽബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന കുറേ അധികം ആളുകൾ നമ്മൾക്ക് ഉണ്ടാവും. അത് ആരാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിളിച്ചോളൂ കേട്ടോ. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം.
0: നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ മലയാളം വിളിച്ച നമ്മള് ഡോക്ടറുടെ കാര്യം പറഞ്ഞ് സംസാരിച്ചില്ലേ, ഷൈജ.
0: ഷൈജ. ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ.
2: ഷൈജ അമ്മ
0: പറഞ്ഞോളൂ.
2: മോളെ.
0: ആ പറഞ്ഞോളൂ.
2: സുമയ മോളെ.
0: ഓ,
2: പിന്നെ നമ്മള് എത്ര സ്വന്തവും കാര്യം ബന്ധക്കാരും ഉണ്ടെങ്കിലും എത്രയായാലും നമുക്ക് അയലുകാരാണ് ഉപകരിക്കുന്നത്.
0: തീർച്ചയായിട്ടും
2: ഒരാപത്ത് വന്നാൽ ഓടിയെത്തുന്ന അയൽക്കാരെ എത്തത്തുള്ളൂ, സ്വന്തക്കാരൊക്കെ പിന്നീടാ.
0: അതെ,
2: നമ്മക്ക് അയൽക്കാരെ കൊണ്ടാണ് നമ്മള് സ്നേഹം കണ്ടത്.
0: അതെ,
2: സ്വന്തവും ബന്ധവും അല്ല നമ്മ പിന്നെ കിട്ടത്തില്ല.
0: അതെ അതെ
2: മോളെ, ഞാനും ഈ പറയണക്കെ അമ്മ പറയണ ഒന്ന് കേട്ടണം. എനിക്ക് ഒരു സുഖമില്ലാത്ത ഒരു വ്യക്തി, അത് സാറിന് അറിയാം. പിന്നെ എനിക്കൊരു ജന്നി വരുന്നവളാ. പിന്നെ എനിക്കിപ്പൊ അടിക്കടിക്ക് സ്ഥലകറക്കമുണ്ട്. അതായത് റോഡ് ഇപ്പൊ രണ്ടു നാട്ടം എനിക്ക് വീഴ്ച എത്തി, എന്റെ കൈയും കാലും എല്ലാം മുറിഞ്ഞ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പറ്റിയിരിക്കുക. എന്നാ ഒരു വഴി കൂടെ പോയ സാർമാര് വന്നാണ് എന്നെ, എന്റെ ഭർത്താവും പറഞ്ഞു എന്നെ പൊക്കിക്കൊണ്ട് എന്റെ ദേഹം മൊത്തവും മുറിഞ്ഞു വാരി അവിടെ കൊണ്ട് നിർത്തി. അവര് കാപ്പി വാങ്ങിച്ചെന്ന് ചായ വാങ്ങിച്ചെന്ന് എല്ലാം വാങ്ങിച്ചെന്നിട്ട് പറഞ്ഞ് ഇച്ചിരി നേരം കിടന്നിട്ട് പോവും. എന്റെ ഭർത്താവിനോട് വരെ പറഞ്ഞ ഇതിനെ ഒറ്റയ്ക്ക് ഒരിടവും പറഞ്ഞു വിടണ്ടായിരുന്നു. അമ്മക്കും അവളെ ഒരു സ്വന്തം കിടപ്പാടം പോലും ഇല്ലാത്ത ഞാനാ. ആ മനസ്സിന് അത്ര വേദന ഉണ്ടായിരുന്നു.
0: അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ മനസ്സിലാക്കുന്ന നമുക്ക് ചുറ്റിനുമുള്ള ആളുകളെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല അല്ലേ. നമുക്ക് നമ്മളുടെ ചിലപ്പോൾ നമുക്ക് ഇപ്പം നമ്മളുടെ അയൽക്കാർ നമ്മളുമായിട്ട് വളരെയധികം അടുത്ത ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണെങ്കിൽ, ചിലപ്പോൾ വർഷങ്ങൾ കൊണ്ട് താമസിക്കുന്നവരാണെങ്കിലും ഇപ്പം നമ്മളുടെ രോഗകാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവരായിക്കോട്ടെ, അവർക്കൊരു പ്രത്യേക ശ്രദ്ധ നമ്മളിലേക്ക് വരും. അങ്ങനെ ഒരു പ്രത്യേക ശ്രദ്ധയും കാര്യങ്ങളും ഒക്കെ നമ്മളിലേക്ക് അവരുടെ ഒരു ശ്രദ്ധ കാര്യങ്ങളിലൊക്കെ നമ്മളിലേക്ക് എത്തും. അത് സ്വാഭാവികമായിട്ട് അവരിങ്ങനെ ചെയ്യുന്ന. അപ്പം എന്തെങ്കിലുമൊക്കെ വയ്യാഴികയോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓടി വരിക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുക, നമുക്ക് വേണ്ട പരിചരണങ്ങൾ കാര്യങ്ങളൊക്കെ തരിക, ഇതൊക്കെ എന്ന് പറയുന്നത് സ്നേഹമുള്ള മനുഷ്യരുടെ ഇടയിലേ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മളുടെ ഒരു അയൽബന്ധത്തിൻ്റെ ആ ഒരു ബന്ധങ്ങളെക്കുറിച്ചും ആ ഒരു ബന്ധം സംരക്ഷിക്കുന്നതിനെയൊക്കെ കുറിച്ചും നമ്മളുടെ മലയാളികളോട് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. നമ്മുടെ മലയാളികൾ എല്ലായിടത്തും വളരെയധികം ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചധികം ആ ഒരു ബന്ധങ്ങൾ നമ്മളുടെ ഇടയിൽ ആ ഒരു ബന്ധങ്ങളുടെ ആ ഒരു ആഴവും വളരെയധികം കൂടുതലാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഈ പറഞ്ഞതിൻ്റെ കൂട്ട് നമുക്ക് എന്തെങ്കിലും രോഗങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതവർക്ക് മനസ്സിലാക്കുന്നവരാണെങ്കിൽ നമ്മളെ അവരിങ്ങനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ട് പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഈ ഒരു അയൽബന്ധങ്ങളിലൊക്കെ വഴക്കിടുന്നവരും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു ആപത്ഘട്ടം വരുമ്പോഴത്തേക്കും അവർ ഓടിയെത്തും എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അത് തീർച്ചയായിട്ടും നല്ല സ്നേഹബന്ധങ്ങൾ ഉള്ളിടത്താണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോ നിങ്ങളുടെ അയൽക്കാരൊക്കെ എങ്ങനെയാണ്, നിങ്ങളുടെ അയൽക്കാരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെയാണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544700912. ഇത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകാരെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.

ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വബക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: ആർസിബിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്, വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

തിരികെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2-ൽ ഓണാട്ടുകാരെ പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് അയൽ ബന്ധങ്ങളെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അയൽക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് അയൽ ബന്ധങ്ങൾ കുറച്ചും കൂടി ശക്തമാക്കണം, ദൃഢമാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ അയൽക്കാരെന്ന് പറയുന്നത് നമ്മൾ ആരും തെരഞ്ഞെടുത്ത് പോകുന്ന ആൾക്കാരല്ല അല്ലെ. പക്ഷെ ചില സുഹൃത്തുക്കളുണ്ട്, എന്നാൽ നമുക്ക് അടുത്തടുത്ത് വീട് വെച്ച് താമസിച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ അടുത്തടുത്ത് വീടുകളൊക്കെ വെച്ച് താമസിക്കുന്ന സുഹൃത്തുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. പക്ഷെ മിക്കപ്പോഴും നമ്മൾ ആരും തിരഞ്ഞെടുക്കുന്നതല്ല നമ്മളുടെ അയൽക്കാരെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീട് വാങ്ങുമ്പോൾ അടുത്ത വീട്ടിൽ ആരായിരിക്കും താമസിക്കുക എന്ന് പലപ്പോഴും നമ്മളിങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ വ്യക്തിയുമായി എങ്ങനെയുള്ളൊരു ബന്ധമുണ്ടാകണം എന്നതും നമ്മളുടെ കയ്യിലാണ്. ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണത്തിൻ്റെ മണം വരുമ്പോൾ ഇന്നെന്താ സ്പെഷ്യൽ എന്ന് ചോദിക്കുന്ന ഒരു അയൽക്കാരൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. വീട്ടിൽ ആരെങ്കിലും ഒന്ന് ആശുപത്രിയിൽ പോയാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് വിളിക്കണേ എന്ന് പറയുന്ന അയൽക്കാരുണ്ടാകും. നമ്മൾ വീട്ടിൽ യാത്ര പോകുമ്പോൾ വീടൊന്ന് നോക്കിക്കോളണേ എന്ന് വിശ്വസിച്ച് പറയാൻ കഴിയുന്ന ഒരു അയൽക്കാരനുണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ യഥാർത്ഥ നൈബർഹുഡ് എന്ന് നമ്മൾ പറയത്തില്ലേ, ആ ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ. ആ ഒരു ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ തന്നെയായിരിക്കും. പ്രായമായവർക്ക് അയൽക്കാരൊക്കെ വലിയൊരു പിന്തുണയായിരിക്കും. മക്കൾ ജോലിക്കും പഠനത്തിനും ഒക്കെ ആയിട്ട് മറ്റിടങ്ങളിലേക്ക് മാറുന്ന ഒരു കാലമാണിത്. അപ്പോൾ പല വീടുകളിലും പ്രായമായ മാതാപിതാക്കൾ ഒറ്റയ്ക്കായിരിക്കും. അത്തരത്തിൽ അടുത്തുള്ള വീട്ടിൽ ഒരാൾ ഇടയ്ക്കൊന്ന് അന്വേഷിക്കുന്നത് പോലും വലിയൊരു കാര്യമായിരിക്കും നമുക്ക്. അമ്മയെ മരുന്ന് കഴിച്ചോ, ചേട്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചെത്തുന്ന എത്രയോ പേരുണ്ട് ഇല്ലേ. ഈ വാക്കുകൾക്കൊക്കെ ചിലപ്പോൾ വലിയൊരു സുരക്ഷിതത്വവും നമുക്ക് നൽകാനായിട്ട് കഴിയും. കുട്ടികളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ വിശ്വസിച്ചിട്ടൊന്ന് നോക്കിക്കൊള്ളണേ, എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അവരെയും കൂടെ ഒന്ന് നോക്കിക്കൊള്ളണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അയൽബന്ധങ്ങളൊക്കെയുള്ള ആളുകളൊക്കെ കാണും. അപ്പം ആ അയൽബന്ധത്തിലും പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാവുന്ന ഒരു സിറ്റുവേഷനും ഒക്കെ ഉണ്ടാകും. അപ്പം ചിലപ്പോൾ അയൽബന്ധം എന്ന് പറയുന്നത് ചിലർക്കൊന്നും അത്ര നല്ല ബന്ധമൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ പാർക്കിങ് ശബ്ദം, മാലിന്യം, അതിർത്തി തർക്കം, കുട്ടികളുടെ കളികളുടെ ഇടയിലുള്ള വഴക്കുകൾ, അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളൊക്കെയുള്ള ശല്യങ്ങൾ, അപ്പം അങ്ങനെയൊക്കെ വഴക്കുണ്ടാക്കുന്ന ആളുകളും ഒക്കെ ഉണ്ടാവും. അപ്പം അവിടെ നമ്മളൊരു ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ആരാണ് ശരി എന്നതിലുപരി ഇതെങ്ങനെ നമുക്ക് സമാധാനമായിട്ട് പരിഹരിക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു ചോദ്യം കൂടി ചോദിക്കണം കേട്ടോ എന്നതാണ്. അപ്പം കാരണം ഒരു തർക്കം തീർന്നാലും അടുത്ത വീട്ടിൽ തന്നെ തുടരേണ്ടത് നമ്മളാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പം ആ ഒരു വാക്കുകൾ നമുക്കിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഇതെങ്ങനെ പരിഹരിക്കാനായിട്ട് പറ്റും, എങ്ങനെ ഏത് രീതിയിലാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ പരിഹരിക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാകുന്നത് വളരെയധികം നല്ലതാണ്. അപ്പം നിങ്ങളുടെ അയൽക്കാരനെ നിങ്ങൾക്ക് എത്രത്തോളം അറിയാം, അവരുടെ പേരറിയാമോ, അവരുടെ വീട്ടിൽ എത്ര പേരുണ്ട് എന്നറിയാവോ, അവർക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമോ, അതോ നിങ്ങൾ വിളിക്കുവോ, അതോ വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രം പരിചയമുള്ള അയൽക്കാരാണോ, ഇങ്ങനെയൊക്കെയുള്ളൊരു രസകരമായിട്ടുള്ളൊരു ചോദ്യം കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അയൽക്കാരെ കുറിച്ചിട്ടാണ്. കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകാരെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ.

തിരികെ താം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആയിരുന്നു. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയ ആയിരുന്നു. അപ്പൊ നാണ്ട് നമ്മളുടെ സമയം ഇങ്ങനെ അടുത്തടുത്തടുത്ത് കൊണ്ടേയിരിക്കുകയാണ്. നമ്മളുടെ ഇന്നത്തെ ഓണാട്ടുകാര പാസഞ്ചർ ഒന്ന് ഒരു സ്റ്റോപ്പിലോട്ട് ഇങ്ങനെ നിർത്തിയിടാനായിട്ടൊരു സമയമായിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ നല്ല അയൽക്കാരുകളുടെയും നമ്മളുടെ അയൽബന്ധങ്ങളെ എങ്ങനെ നോക്കണമെന്നും നമ്മൾക്ക് ആരാണ് നമ്മളുടെ അയൽക്കാരോന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു സെഗ്മെന്റ് ആയിരുന്നു ഇന്നത്തെ സെഗ്മെന്റ്. എന്ന് പറയുമ്പം ഞാൻ നിങ്ങൾക്കൊരു ഫിലിം സജസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഒരു ഇംഗ്ലീഷ് ഫിലിമാണ്, ദ കപ്പിൾ അക്രോസ് ദ സ്ട്രീറ്റ് എന്നാണ് ആ ഇംഗ്ലീഷ് ഫിലിമിന്റെ പേര്. നമ്മളുടെ നൈബർ അല്ലെങ്കിൽ നമ്മളുടെ അയൽക്കാരികൾ ഏതൊക്കെ തരത്തിലായിരിക്കും ചിലപ്പോൾ നമുക്ക് ഉപകാരപ്പെടുക എന്നുള്ളൊരു തോന്നല് തരുന്ന ഒരു സിനിമയാണ് ദ കപ്പിൾ അക്രോസ് ദ സ്ട്രീറ്റ് എന്ന് പറയുന്ന ആ ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പം താല്പര്യമുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കാണുക കേട്ടോ, കണ്ടിട്ട് നമുക്കൊന്ന് അഭിപ്രായങ്ങൾ പറയൂ. അപ്പം നാളെ കാണാമെന്ന് പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

റേഡിയോ 91.2 കഥ പറയുമ്പോളിന്റെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കേൾക്കാം നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്നതും വിമർശിക്കുന്നതും പരിസ്ഥിതി സ്നേഹം നിറയ്ക്കുന്നതുമായ ഒരു കഥ. ആ കഥ നമുക്ക് സമ്മാനിച്ചത് കാസർഗോഡ് ജില്ലയിൽ ജനിച്ച, നിരവധി കഥകൾ മലയാള സാഹിത്യത്തിന് സംഭാവന നൽകിയ, നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ അംബികാസുധൻ മങ്ങാടാണ് മലയാളം വാരികയിൽ വന്ന അദ്ദേഹത്തിന്റെ പുതിയ കഥ ദൈവത്തിന് പൊള്ളുന്നു. ഈ കഥയാണ് ഇന്ന് നമ്മൾ കഥ പറയുമ്പോളിലൂടെ കേൾക്കുന്നത്. ഒരു തെയ്യം ഒരു നാടിന്റെ സവിശേഷമായ പ്രതിനിധാനമാണ്. നാടിന്റെ താളം, നിറങ്ങളുടെ പ്രകൃതം, ഭാവനാ വഴക്കം, വിമോചന ചരിത്രം, അധ്വാനത്തിന്റെ ചരിത്രം, ചെറുത്തുനിൽപ്പ്, പ്രകൃതിബോധം, ശരീരസങ്കല്പം, ഇങ്ങനെയുള്ള ഏറെ കാര്യങ്ങളുടെ ഉടലാർന്ന രൂപമാണ് തെയ്യം. അത് വെറും പ്രകടന കലയല്ല, വെറും വിശ്വാസ രൂപവുമല്ല. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ അംബികാസുധൻ മങ്ങാട് പുതിയ കാലത്തെ ഒരു പുതിയ തെയ്യമാണ്. ആ തെയ്യത്തിന്റെ തോറ്റവും ആട്ടവുമാണ് ഈ കൃതിയിലൂടെ നമുക്ക് കേൾക്കാം. കഥ പറയുമ്പോൾ കഥ ദൈവത്തിന് പൊള്ളുന്നു. അയ്യോ, കാണികൾ ഭയന്നു. ചുവടുകൾ നിലത്തുറയ്ക്കാതെ തെയ്യം കുഴയുകയാണ്. അമ്പ പെരുവണ്ണാനും ഗോവിന്ദൻ നേണിക്കവും ഓടിച്ചെന്ന് തെയ്യത്തിന്റെ കൈകൾ താങ്ങി ഇടം വല നിന്നു. ഉച്ചത്തിൽ ചെണ്ട മുട്ടിക്കൊണ്ടിരുന്നു. കനലാടികൾക്ക് ആദ്യമായി താളം തെറ്റി. നട്ടുച്ചയിലെ കൊടുംചൂടിൽ അവരും വിയർത്ത് കുളിച്ചിരുന്നു. നടുകൂനിയ തറവാട്ട് കാരണവർ തെയ്യത്തിനു മുൻപിൽ കൈകൾ കൂപ്പി പ്രാർത്ഥനാ നിരതനായി. ഭഗവതി, കാലക്കേടൊന്നും വരുത്തല്ലേ. അങ്കക്കുളങ്ങര ഭഗവതി തെയ്യം നിസ്സഹായതയോടെ കാരണവരുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി. ഭഗവതിയുടെ മഷിയെഴുതിയ നീൾവിഴികളും നനഞ്ഞു. ഗുണദോഷങ്ങൾ ഉരിയാടിയപ്പോൾ തൊണ്ടയിടറി. വാക്കുകൾ നൊന്തു മുറിഞ്ഞു. അന്നേരം കാരണവരുടെ അടിവയറ്റിൽ നിന്നും ഒരു കരച്ചിൽ പൊന്തി വന്നു. കുഞ്ഞുനാൾ തൊട്ട് 19 കൊല്ലമായി കാണുന്ന തെയ്യമാണ്, തറവാടിൻ്റെ പരദേവതയാണ്. ചെമ്രക്കാനമെന്ന ഇത്തറവാടിനെയും അതേ പേരിലറിയപ്പെടുന്ന ഇന്നാടിനെയും കാത്തുരക്ഷിക്കുന്ന ഉഗ്രമൂർത്തിയാണ്. പക്ഷെ ഒരിക്കലും ദേവിയെ ഇങ്ങനെ തളർന്നു കണ്ടിട്ടില്ല. വളരെ പണ്ട് കാലത്ത് അള്ളടം അടക്കി വാണ എട്ടുകുടക്കീഴിൽ പ്രഭുക്കന്മാരെ പടുവാളമെന്ന പടക്കളത്തിൽ വെച്ച് അമർച്ച ചെയ്ത രണദേവതയാണ് അങ്കക്കുളങ്ങര ഭഗവതി. സാക്ഷാൽ രേരമംഗലത്തമ്മയുടെ പൊൻസന്തതി. ആർക്കു മുന്നിൽ ഇന്ന് വരെ തലകുലിച്ചിട്ടില്ലാത്തവൾ. തെയ്യമായി അരങ്ങിലെത്തിയാൽ തിരുവായുധങ്ങളേന്തി പമ്പരം പോലെ വട്ടം കറങ്ങി ഉശിരോടെ ഉറഞ്ഞാടുന്നവളാണ്. പക്ഷേ ഇന്ന് അരമണിക്കൂർ മുമ്പ് അണിയലങ്ങൾ അണിഞ്ഞ് മൂകര ദർശനവും കഴിഞ്ഞ് പള്ളിയറയുടെ ചുറ്റും കുതിച്ചു പാഞ്ഞ് ഉറഞ്ഞു തുള്ളാൻ തുടങ്ങിയവളാണ്. കനലാടികളിൽ ഒരാൾ ഓടി വന്ന് കിണ്ടിവെള്ളമെടുത്ത് തെയ്യത്തിന് കുടിക്കാൻ നൽകി. കയ്യിൽ കരുതിയ തിരശീല തുണി നനച്ച് തെയ്യത്തിന്റെ കൺപോളകളിലും നെറ്റിയിലും അമർത്തിപ്പിടിച്ചു. അന്നേരം തുണിയിലെ വെള്ളം കണ്ണുനീർ തുള്ളികൾ പോലെ കവിളിലൂടെ ഒഴുകി. കിണ്ടിയിൽ ശേഷിച്ച ജലം അരയുടലിലെ ആളിക്കത്തുന്ന തീപ്പന്തങ്ങളിലേക്ക് ചിതറിച്ചു. ആളുന്ന തീനാവുകൾ തൽക്കാലം പത്തിമടക്കി. തെയ്യത്തിനല്പം ആശ്വാസമായി. കയ്യിലേന്തിയ അമ്പും വില്ലും പരികർമ്മിയെ തിരികെ ഏൽപ്പിച്ച് കടുത്തിലെ വാളും പരിചയും ഏറ്റുവാങ്ങി വീണ്ടും ചെണ്ട താളത്തിനനുസരിച്ച് ചുവടുകൾ വയ്ക്കാൻ തുടങ്ങി. അതാ വീണ്ടും തെയ്യം കുഴയുന്നു. ചുവടുകൾ പതറുന്നു. ഓടിയെത്തിയ കനലാടികൾക്ക് താങ്ങാനാവുന്നതിനു മുൻപ് തെയ്യം കുഴഞ്ഞു വീണു. പെണ്ണുങ്ങൾ കൂടിയിരുന്ന ഭാഗത്തു നിന്നും ആരൊക്കെയോ നിലവിളിച്ചു. ആണുങ്ങൾ പരിഭ്രാന്തരായി, തലയിൽ കൈവച്ചു. തെയ്യത്തിന്റെ അരയുടയിൽ കുത്തി നിർത്തിയ തീപ്പന്തങ്ങൾ ജടുതിയിൽ നീണിക്കം ഊരിയെടുത്ത് ദൂരെ എറിഞ്ഞു. ചെണ്ടകൾ താഴെയിട്ട് ഓടി വന്ന കനലാടികൾ തെയ്യത്തെ പൊള്ളുന്ന വെയിലിൽ നിന്നും ചെമ്പകച്ചുവട്ടിലെ ഇത്തിരി തണലിലേക്ക് എടുത്തുകൊണ്ടുപോയി ചാരിയിരുത്തി. ആളുകൾ തമ്മാമ്പിൽ പറഞ്ഞു, ഈ കൊടുംചൂടിൽ തെയ്യം എങ്ങനെയാടും? തളർന്നു വീണില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. 4-5 ദിവസമായി, ഓറഞ്ച് അലർട്ടല്ലേ? വെയിലത്ത് പുറത്തിറങ്ങിക്കൂടാ എന്നല്ലേ കൽപ്പന?
അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? കൊല്ലത്തിൽ ഒരിക്കലുള്ള തെയ്യത്തെ കെട്ടി ആടിക്കണ്ടേ? നമുക്കീ പന്തലിൽ തന്നെ കമർച്ച കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ പൊരി വെയിലത്ത് കളിക്കുന്ന തെയ്യത്തിന്റെ അവസ്ഥ പറയാനുണ്ടോ? അണിയലങ്ങൾ അണിഞ്ഞ് അരയുടെയും തിരുമുടിയും ഒക്കെ ആകുമ്പോൾ തെയ്യത്തിന് ചൂട് നാലിരട്ടിയാകും. പോരാണ്ട് നെഞ്ചിനു മേലെ മൂന്ന് തീപ്പന്തങ്ങളും. മുഖം പോലും പൊള്ളിപ്പോകും. എന്തിനാ ഇത്ര വലിയ തീപ്പന്തങ്ങൾ? അനുഷ്ഠാനത്തിന് മൂന്ന് കൂത്തിരി പോരെ? തെയ്യമാടുന്ന സ്ഥലം

0: നിറയെ മരങ്ങൾ ഉണ്ടായിരുന്നില്ലേ, വലിയ വലിയ മരങ്ങൾ, എല്ലാം കൊത്തി കളഞ്ഞില്ലേ? കാളിയും തെയ്യത്തിന്റെ ശൂലം ചാരി വെച്ചതുകൊണ്ട് ഒരു ചെമ്പക മാത്രം ബാക്കിയായി. കസേരയിലേക്ക് തളർന്നു വീണ കരുണൻ ആളുകളുടെ പയ്യാരങ്ങളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എന്തെല്ലാമോ വിളിച്ചു പറയാൻ അയാളും വെമ്പി, പക്ഷേ നാവ് പൊന്തുന്നില്ല. തെയ്യം കുഴഞ്ഞു വീഴുന്നത് കണ്ടപ്പോൾ ഭഗവതി എന്ന കരച്ചിലോടെ അയാളും പരവേശത്തോടെ ഇരുന്നു പോയതാണ്. എന്നും കാലത്തും വൈകിട്ടും തറവാട് അടിച്ച് തളിച്ച് അകത്ത് കൂടിയിരിക്കുന്ന തെയ്യങ്ങൾക്കെല്ലാം വിളക്ക് വെക്കുന്നത് കരുണനാണ്. ആരോ നീട്ടിയ കുപ്പിയിലെ മിനറൽ വാട്ടർ നാലഞ്ച് കവൾ ഒറ്റയടിക്ക് കുടിച്ചപ്പോൾ കരുണന് സമനില വീണ്ടു കിട്ടി. ചുറ്റും നോക്കിയപ്പോൾ കമ്മറ്റിക്കാർ ആരുമില്ല. ചെമ്പകത്തിന് ചാരിയിരുന്ന തെയ്യത്തിന് അപ്പോഴും അനക്കമില്ല. കനലാടികൾ പരിഭ്രമത്തോടെ ചുറ്റും കൂടി നിന്ന് വീശുന്നുണ്ട്. വെളിപാടുണ്ടായ പോലെ കരുണൻ കമ്മറ്റി ആപീസിലേക്ക് പാഞ്ഞു കയറി. പ്രതീക്ഷിച്ചതുപോലെ എല്ലാവരും വട്ടം കൂടിയിരിപ്പുണ്ട്. ആഘോഷ കമ്മറ്റി പ്രസിഡന്റ് തരവത്ത് ഗംഗാധരൻ നായരും സെക്രട്ടറി മൂലകണ്ഠൻ ദിനകരനും മേശയുടെ പിന്നിലുണ്ട്. കരുണൻ അലറി ചോദിച്ചു, ഡോക്ടറെ വിളിക്കണ്ടേ? തെയ്യം എപ്പോഴും എണീറ്റിട്ടില്ല. കമ്മറ്റിക്കാർ പൊട്ടിച്ചിരിച്ചു. കരുണൻ എന്തു പറഞ്ഞാലും നാട്ടിലാളുകൾ ചിരിക്കും, വായു തുറന്നാൽ പൊട്ടത്തരമേ പറയൂ എന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. പൊട്ടൻ കരുണൻ എന്ന ഇരട്ട പേരും പ്രചാരത്തിലുണ്ട്. ഗംഗാധരൻ നായർ ചിരിയടക്കി, കരുണ മണ്ടത്തരം വിളിച്ചു പറയാതെ, അത് തെയ്യമല്ലേ, തെയ്യത്തെ ഡോക്ടർ പരിശോധിക്കുമോ? ആളുകൾ തലകുലുക്കി. കരുണൻ ചാഞ്ചല്യമില്ലാതെ പറഞ്ഞു, തെയ്യം തന്നെ, പക്ഷേ ആ തെയ്യത്തിനകത്ത് ഒരു പച്ച മനുഷ്യനുണ്ട്, അത് മറക്കണ്ട. പെട്ടെന്ന് അവിടം നിശബ്ദത പരന്നു. കൂടിയ ആവേശത്തോടെ കരുണൻ തുടർന്നു, കഴിഞ്ഞ മീറ്റിംഗില് ഞാൻ പറഞ്ഞതല്ലേ, നാല് വലിയ കൂളറുകൾ കൊണ്ടുവന്ന് നാല് ഭാഗത്തും വെക്കണമെന്ന്. രണ്ട് ടേബിൾ ഫാൻ വെച്ചിട്ട് എന്താവാനാ? ചുറ്റുമുള്ള മരങ്ങൾ മുറിക്കില്ലെന്ന് ഞാൻ കാല് പിടിച്ചതല്ലേ. പുൽത്തകടി ചെത്തിക്കളഞ്ഞ് ഇന്റർലോക്ക് വേണ്ടാന്നും പറഞ്ഞതല്ലേ. രണ്ടു വർഷം മുമ്പാണ് കാവിലെ കൂറ്റൻ മരങ്ങൾ മുറിച്ചു മാറ്റി മൂന്ന് ചുറ്റിലും ആളുകൾക്കിരിക്കാൻ കോൺക്രീറ്റ് ഗാലറികളും മേൽക്കൂരയും നിർമ്മിച്ചത്. കാവിന്റെ ശേഷിച്ച ഭാഗം കാട് നിറഞ്ഞതിനാൽ ബസ് യാത്രക്കാർക്ക് പുനർനിർമ്മിച്ച പള്ളിയറ കാണാനാവുന്നുണ്ടായിരുന്നില്ല. പക്ഷികൾ കൂടുവെച്ച് കാഷ്ടിച്ച് വൃത്തികേടാക്കുന്നു എന്ന പരാതിയും കൂട്ടത്തിൽ പൊന്തി വന്നു. അങ്ങനെ ചെമ്പകമൊഴിച്ച് ശേഷിച്ച മുഴുവൻ പച്ചപ്പും അപ്രത്യക്ഷമായി. കരുണന്റെ വളഞ്ഞുകുത്തിയുള്ള നിൽപ്പും വാക്കും കേട്ടപ്പോൾ ഗംഗാധരൻ നായർക്ക് ദേഷ്യം ഇരമ്പി.
1: ചെലക്കാണ്ടിരിക്കുക കരുണ, ഗ്ലോബൽ വാർമിംഗ് ഒരു ആഗോള പ്രതിഭാസമാണ്. നമുക്കിവിടെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണം. ഞങ്ങൾ അതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.
0: കരുണൻ വാ പൊളിച്ചു.
1: ഞങ്ങളോ?
0: ദിനകരന് പെട്ടെന്ന് അപകടം മണത്തു.
1: അല്ല, ഞങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കരുണ. ചെമ്രാക്കാനത്തിന്റെ പ്രാണൻ കരുണനാണെന്ന് ആർക്കാണ് അറിയാത്തത്?
0: കരുണനെ പിണക്കിയാൽ പണി കിട്ടുമെന്ന് കമ്മറ്റിക്കാർക്കറിയാം. ചെമ്രാക്കാനത്തെ 12 താവഴിക്കാരുടെ ഉത്തരവാദിത്തമാണ്. അടിച്ചുതളിയും വിളക്ക് വയ്ക്കലും കൂലിപ്പണിക്കിടയിൽ കാലത്തും വൈകിട്ടും ഈ 2 മണിക്കൂർ ഒരു പ്രതിഫലവുമില്ലാതെ കരുണൻ നിത്യവും മെനക്കെടും. കരുണനെ പിണക്കിയാൽ ഓരോ മാസവും ഓരോ താവഴി ദൗത്യമേറ്റെടുക്കേണ്ടി വരും. അതോർമ്മിച്ച് ദിനകരൻ കൂട്ടിച്ചേർത്തു,
2: പ്രിയപ്പെട്ടവരെ, ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ വിവേകമുള്ള മറ്റാരാണ് ഇവിടെയുള്ളത്? കരുണൻ തന്നെ ഒരു പോംവഴി പറയൂ.
0: പെട്ടെന്ന് തോന്നിയ ഒരു തമാശ കരുണൻ പരിഹാസം പുറത്തു കാട്ടാതെ വിളംബരം ചെയ്തു.
1: പള്ളിയറയെ പൊതിയുന്ന, ആകാശം മുട്ടുന്ന ഒരു കൂറ്റൻ ബിൽഡിംഗ് പണിഞ്ഞ് ACയാക്കിയാൽ പോരെ? അകത്ത് സ്റ്റേഡിയത്തിലേതുപോലെ 4000 സീറ്റുകൾ ഒരുക്കണം. പക്ഷേ കോടികൾ മുടക്കേണ്ടി വരും.
0: പ്രസിഡന്റ് ആഹ്ലാദത്തോടെ ചാടി എഴുന്നേറ്റു.
1: ഹോ കരുണ, നീ ഒരു ബുദ്ധിരാക്ഷസൻ തന്നെ. ഈ ഐഡിയ ഇവിടെ മറ്റാർക്കും തോന്നിയില്ലല്ലോ. ഇനിയുള്ള കാലത്ത് തെയ്യങ്ങൾ തളർന്നു വീഴാതിരിക്കാൻ നമുക്ക് ഇതേ വഴിയുള്ളൂ. കോടികൾ എത്രയായാലും നമുക്ക് സംഘടിപ്പിക്കാം.
0: എന്തേ? വിജിഗീഷുവിനെ പോലെ അദ്ദേഹം ചുറ്റും നോക്കി. ദിനകരൻ സന്ദേഹിച്ചു,
2: ഗംഗേട്ട കുറച്ചൊന്നുമല്ല, 10-40 കോടി രൂപ വേണ്ടിവരും. നമ്മൾ കൂട്ടിയ കൂടോ?
0: ഗംഗാധരൻ ഊർജസ്വലനായി,
1: എന്താ കൂടാത്തത്? ഓരോ തറവാട്ടംഗവും ഓരോ 100,000 വെച്ച് ചുരുങ്ങിയത് സംഭാവന ചെയ്യണം. 2 കോടിയുടെ 4 കുറിയും വെക്കാം. താലിമാല പണയം വെച്ചിട്ടായാലും അംഗങ്ങൾ പണം എത്തിക്കേണ്ടി വരും.
0: ദൈവത്തിന്റെ കാര്യമല്ലേ, പണം ഒഴുകി വന്നോളും.
1: അടുത്ത കൊല്ലം നമുക്ക്

0: തെയ്യങ്ങളെ AC തണുപ്പിൽ ആടിക്കാം. എന്തേ, കൂടിയിരുന്നവർ ഉറക്കെ കൈയടിച്ചു. അന്ധാളിച്ച് കരുണന്റെ നാവിറങ്ങിപ്പോയിരുന്നു. അയാൾ എഴുന്നേറ്റ് എവിധമോ ശബ്ദമുയർത്തി. അയ്യോ, ഞാനത് തമാശയ്ക്ക് പറഞ്ഞതാണ്. അനുഷ്ഠാനങ്ങൾ അങ്ങനെ നടത്തിക്കൂടാ. നമുക്ക് കുറെ മരങ്ങൾ വളർത്താം. ഇന്റർലോക്ക് മാറ്റി വീണ്ടും പുൽത്തകിടിയാക്കാം. പിന്നെ ഇതിനേക്കാൾ അർജന്റായ ഒരു കാര്യം നമുക്ക് ചർച്ച ചെയ്യാനില്ലേ? എന്ത് കാര്യം? ഇന്നലെ കാലത്ത് തെയ്യക്കാര് ഒരപേക്ഷ തന്നിട്ടില്ലേ ഇക്കൊല്ലം കോള് കൂട്ടിക്കൊടുക്കാൻ? ഗംഗാധരൻ നായർ ക്ഷുഭിതനായി. ഒറ്റ പൈസ കണലാടികൾക്ക് കൂട്ടിക്കൊടുക്കില്ല. ഇപ്പൊ കൊടുക്കണ കാശ് തന്നെ ജാസ്തിയാണ്. കരുണൻ വിട്ടില്ല. എത്ര കാശാ ഇപ്പൊ കനലാടികൾക്ക് കൊടുക്കുന്നത് ഗംഗേട്ടാ? ഒരു പെയിന്റ് പണിക്കാരന് കിട്ടുന്ന കൂലിയെങ്കിലും കൊടുക്കണ്ടേ? രാവും പകലും ഉറക്കൊഴിഞ്ഞ് നമ്മുടെ തറവാടിനു വേണ്ടി കഷ്ടപ്പെടുന്നതല്ലേ? കൊല്ലാ കൊല്ല ഇവിടെ 2-3 ലക്ഷം രൂപ മിച്ചം വരുന്നില്ലേ? പിന്നെന്താ കുറച്ച് കൂട്ടിക്കൊടുത്താല്? ദേഷ്യം നിയന്ത്രിച്ച് ഗംഗാധരൻ നായർ പറഞ്ഞു. കരുണ, നീ മിണ്ടാണ്ടിരിക്ക. വേണ്ടാത്ത കാര്യത്തിലൊന്നും നീ തലയിടണ്ട. മനസ്സിലായോ? അന്നേരം എല്ലാവരുടെയും ശ്രദ്ധ വാതിക്കൽ വന്നു നിന്ന ഗോവിന്ദൻ നേണിക്കത്തിലായി. നരച്ച കുറ്റിമുടിയിലൂടെ വിരലോടിച്ച് വിനീതനായി നേണിക്കം അഭ്യർത്ഥിച്ചു. പൊരുവേലത്ത് തെയ്യം തളർന്നുപോയി. കൊടിയില വാങ്ങി തെയ്യം നിവർത്തി വെക്കട്ടെ, തിരുമുടിയും അണയലങ്ങളും അഴിക്കട്ടെ. ഗംഗാധരൻ നായർ അതൃപ്തിയോടെ തലയാട്ടി സമ്മതം കൊടുത്തു. നേണിക്കം ധൃതിയിൽ പുറത്തേക്കുള്ള പടവുകൾ ഇറങ്ങിയപ്പോൾ കരുണനും പിന്നാലെ കൂടി. ചെമ്രാക്കാനത്തെ ഭഗവതിയമ്മയെ കാണാൻ അയാളുടെ മനസ്സ് തിടുക്കം പൂണ്ടു. നേണിക്കം തെയ്യത്തിനു മുൻപിൽ തൊഴുതുകൊണ്ട് വിവരമറിയിച്ചു. കനലാടികളുടെ കയ്യും പിടിച്ച് തെയ്യം എഴുന്നേറ്റ് പരവശതയോടെ പള്ളിയറ മുൻപിലേക്ക് ചുവടുവെച്ചു. കൊടിയിലയും ദീപന്തിരിയും എടുക്കാനായി പരികർമ്മി പള്ളിയറയ്ക്കുള്ളിലേക്ക് തലകുനിച്ച് കയറി. ഇമവെട്ടാതെ തന്നെ നോക്കി നിൽക്കുന്ന കരുണനെ ഭഗവതി അരികിലേക്ക് വിളിച്ച് വിളറിയ പുഞ്ചിരിയോടെ ഇപ്രകാരം ഉരിയാടി. അകമ്പടി, ഈ കൊടുംചൂടിൽ ക്ഷേമം തന്നെയല്ലേ എന്ന് ഞാൻ ആരായുന്നില്ല കേട്ടോ. എനിക്ക് പരവേശം വന്നപ്പോൾ അകമ്പടിയും തളർന്നുല്ലേ. നിത്യവും അകമ്പടി കൊളുത്തിവെക്കുന്ന വെളിച്ചത്തിലാണ് ഞങ്ങൾ ചെമ്രാക്കാനത്തെ ഭഗവതിമാർ പ്രാണവായു ശ്വസിക്കുന്നത്. ഒരടി മുന്നോട്ട് വന്ന് തെയ്യം കരുണന്റെ കൈ സ്നേഹത്തോടെ പിടിച്ചു. ദുഷ്ടശക്തികളെ നിഗ്രഹിച്ച് നാടിനെ കാത്തുരക്ഷിച്ച ഭഗവതി ഇന്ന് നിരാലംബയാണ്. ഇനിയുമുള്ള കാലം ഇവിടെ ആരും മരങ്ങളൊന്നും നട്ടു നനയ്ക്കാൻ പോകുന്നില്ല. ശീതീകരിച്ച ആ മഹാസൗധം തന്നെ ഇവിടെ നിർമ്മിതമാവട്ടെ. അതിന് തടുപ്പിടാനായി അകമ്പടി പുറപ്പെടണ്ട. വയ്യ, എനിക്കിനിയും ഇങ്ങനെ ബന്ധു പൊള്ളി നടക്കാൻ. കരുണൻ മനസ്സില്ലാ മനസ്സോടെ തലകുലുക്കി. പരികർമ്മി നീട്ടിയ കൊടിയില വാങ്ങിച്ച് 4 ദിക്കിനെയും അരിയെറിഞ്ഞു വന്ദിച്ച് തെയ്യം പീഠത്തിലിരുന്നു. തിരുമുടി അഴിക്കാനായി തലകുനിച്ചു. നാട് ശരീരത്തിന്റെ ആർത്തിയിലേക്കും അധികാരത്തിന്റെ അത്യാർത്തിയിലേക്കും കടന്നുകൂടാ എന്ന് മനുഷ്യത്വത്തെയും പ്രകൃതിയെയും മുൻനിർത്തി നിരവധി ആളുകൾ പല സ്വരവിശേഷങ്ങളിൽ വിളിച്ചു പറയുന്ന പ്രതീതിയാണ് അംബികാസുധൻ മങ്ങാടിന്റെ കൃതികൾക്ക് ഉണ്ടാകുന്നത്. അവ തോറ്റവരുടെ തോറ്റങ്ങളല്ല, വിജയികളുടെ വീരസ്യങ്ങളുമല്ല. അത്തരത്തിലൊരു കഥയാണ് നമ്മളിപ്പോൾ കേട്ടത്. സമകാലിക കേരളത്തിൽ വന്ന കഥ. ദൈവത്തിന് പൊള്ളുന്നു. കഥ പറയുമ്പോളിൽ മറ്റൊരു കഥയുമായി അടുത്ത ആഴ്ച കേട്ടുമുട്ടാം. കഥ പറഞ്ഞു കൂടെയുണ്ടായിരുന്നത് ഞാൻ ഗോപിക. സാങ്കേതിക സഹായം സഫീർ ഖാൻ. ദൃഷ്ട്വാദ്ഭുതം രൂപമുഗ്രന്ഥവേദം ലോകത്രയം പ്രവ്യചിതം മഹത്മൻ.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
2: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450 92537.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: കരുനാക്കപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാക്കപ്പള്ളി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
6: മുരളി സൈക്കിൾ മാർട്ട്, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
7: ഓച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
8: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, September 10 to 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
9: നിങ്ങൾക്കിഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ NT Radio 91.2.

0: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ ഒരു കാശാ.
1: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാത്രമുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിൾ, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പള്ളി.
3: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
6: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: ചേട്ടാ, നമ്മുടെ അരളിത്തറയിലെ ഗൗരിക്കുട്ടി ഇപ്പൊ എന്ത് പണിക്കാ പോകുന്നത് ചേട്ടൻ അറിഞ്ഞു?
1: പിന്നെ എനിക്ക് ഗൗരിക്കുട്ടിയുടെ കാര്യം തിരക്കല്ലയോ.
0: ഗൗരിക്കുട്ടിയും മരുമോളും തമ്മിൽ ഇപ്പൊ വഴക്കൊന്നും ഇല്ല.
1: അവര് വഴക്കിടും, പിറ്റേ ദിവസം വന്നാവും. അത് പണ്ടേ ഉള്ള നാട്ടുകാർക്ക് മുഴുവൻ അറിയാം.
0: ഇനി നാട്ടുകാരക്കാര്യം മിണ്ടത്തേ ഇല്ല. ഗൗരിക്കുട്ടി രാവിലെ ഭക്ഷണം കഴിഞ്ഞ വീട്ടിൽ നിന്ന് അങ്ങിറങ്ങിപ്പോകും.
1: മോടെ വീട്ടിൽ പോവുമായിരിക്കും.
0: എല്ലാവരും അങ്ങനെ ആദ്യം വിചാരിച്ചത്, രാവിലെ പോകും വൈകിട്ട് വരും. ആരേലും ചോദിച്ചാ ദാ വരുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും.
1: ഓ, വൈകിട്ട് പണിയും കഴിഞ്ഞ് മോൻ എത്തുമ്പോ ഗൗരിക്കുട്ടി വന്നാ മതി, പിന്നെ വടക്കും നടക്കത്തില്ല.
0: ഗൗരിക്കുട്ടി ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി അങ്ങ് പോകും, കാശ് കൊടുക്കണ്ടല്ലോ.
1: അപ്പൊ ഭക്ഷണം കഴിക്കണ്ട ഉച്ചക്ക്?
0: ചേട്ടാ പോകുന്നത് സപ്താഹം നടക്കുന്നിടത്താ. അപ്പൊ പിന്നെ ഭക്ഷണ കാര്യത്തിലൊരു തീരുമാനമായല്ലോ.
1: താനിതെങ്ങനെ അറിഞ്ഞ്?
0: നമ്മുടെ മൈക്ക് സെറ്റുകാരൻ വേണു ഇവിടെ വന്നിരുന്ന് പറഞ്ഞു. അവൻ ഏതെല്ലാം ക്ഷേത്രത്തിൽ മൈക്കുമായിട്ട് പോന്നോ അവിടെ എല്ലാം ഗൗരിക്കുട്ടി കാണുവന്നു.
1: അത് നല്ല പരിപാടിയാണല്ലോ.
0: വായനക്കാരോട് ഏതെല്ലാം ക്ഷേത്രത്തിൽ ഏതൊക്കെ ദിവസങ്ങളിലുണ്ടെന്ന് ചോദിച്ചറിയും.
1: ഗൗരിക്കുട്ടിയുടെ മോൻ അറിഞ്ഞായിരുന്നു.
0: അറിഞ്ഞു കാണുമല്ലോ. അറിഞ്ഞാലും അവൻ മിണ്ടത്തില്ല, വീട്ടിലെ വഴക്കൊഴിവാകത്തില്ലയോ.
1: സാധാരണ ഗൗരിക്കുട്ടി എവിടെ പോയാലും ഇവിടെ ഒന്നും നീക്കും. പോണ എവിടെയാണ് എന്തിനാണെന്നും പറയും. ഇപ്പൊ അവൾ ഈ കട മുന്നിലൂടെ വന്ദേഭാരത് ട്രെയിൻ പോണ സ്പീഡില്ല പോണത്.
2: പഞ്ചസാര കുറച്ചൊരു ചായതാ.
0: നിനക്ക് ഷുഗർ തുടങ്ങിപ്പോടാ ബിനു.
2: ചെറുതായിട്ട്.
1: ഇവിടെ ഇന്നലെ ഒരു കാരണത്ത് കുറച്ചു പേര് നിന്റെ അയലത്ത് താമസിക്കുന്ന തമ്പിയുടെ വീടും ചോദിച്ചു വന്നായിരുന്നല്ലോ.
0: എന്താടാ ഒരു ചിരി?
2: ഞാൻ ആൾക്കാരെ അമ്മാവനോട് പറയാനാ വന്നത്. കാരണത്ത് വന്നതേ അന്യ ആൾക്കാരും അല്ല, തമ്പിച്ചേട്ടന്റെ മരുമോന്റെ വീടിനടുത്തുള്ള പൊതുപ്രവർത്തകരാ.
0: അല്ലേ, ഹരിപ്പാട്ട് ഭാഗത്തുള്ള പൊതുപ്രവർത്തനമൊക്കെ തീർന്നോ?
2: തമ്പിച്ചേട്ടന്റെ മരുമകനെ പഞ്ചായത്ത് മെമ്പർ അല്ലയോ?
1: എനിക്കറിയാം.
2: ഡീസന്റ് കക്ഷി അമ്മാ വാങ്ങിയത്.
1: ആ കൊച്ചിനും ആ വീട്ടുകാരെ ഒക്കെ എനിക്ക് പണ്ടേ അറിയാം. നല്ല അന്തസ്സുള്ള പൊതുപ്രവർത്തകരാ.
0: തമ്പിയുടെ മോക്ക് വിവാഹാലോചന വന്നപ്പോ ചേട്ടനോടാ വന്ന അഭിപ്രായമൊക്കെ ചോദിച്ചത്.
1: ഒന്നും ആലോചിക്കേണ്ട, ധൈര്യത്തിൽ നടത്തിക്കൊള്ളാൻ ഞാൻ പറയുകയും ചെയ്തു.
0: ഇപ്പൊ എന്താ പ്രശ്നം വലുതും ഉണ്ടായോ?
2: അവിടെ ഒരു പ്രശ്നവും, പ്രശ്നം ഉണ്ടാക്കിയതേ ഈ തമ്പിച്ചേട്ടന.
1: എന്തുവാ വളച്ചൊടിക്കാ കാര്യം ഇങ്ങോട്ട് പറയേണ്ടി?
2: അമ്മാവ, നമ്മുടെ വളവിന്റെ അയ്യത്തെ ദാമോദരൻ ചേട്ടന്റെ മകൻ ഐടി ഒക്കെ കഴിഞ്ഞ് നിൽക്കുമല്ലയോ?
1: ആ, ഒന്ന് രണ്ടു കൊല്ലം അപ്രന്റീസും കഴിഞ്ഞാ നിക്കുക.
2: ആ, സുഖവും എങ്ങാണ്ട് ജോലി മേടിച്ചു കൊടുക്കാന്ന് തമ്പിച്ചേട്ടൻ പറഞ്ഞ്.
0: പിന്നെ തമ്പിയുടെ പോക്കറ്റ് കിടക്കുമല്ലയോ ജോലി?
1: ജോലി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞതേ ഉള്ളോ അതോ കാശ് വല്ലതും മേടിച്ചോ?
2: ആ, അതൊന്നും എനിക്കറിഞ്ഞൂട.
0: മരുമോൻ പാർട്ടിക്കാരനല്ലയോ, മരുമോനെ കൊണ്ട് സ്വാധീനിപ്പിച്ച് മേടിച്ചു കൊടുക്കാനായിരിക്കും.
2: അമ്മാവിക്കെന്താ ആ പുള്ളിക്കാരന്? ഇതൊന്നും അറിയത്തില്ല. സുഖുവിന്റെ അച്ഛനെ ഒരു ദിവസം അടിച്ചു വിറ്റായിട്ടിരുന്ന് പറഞ്ഞതാ മൂന്ന് ജോലി തമ്പി അദ്ദേഹം മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു.
1: അത് ശരി.
2: കേട്ടോണ്ടിരിക്കുന്നവര് ഓരോരുത്തര് സംശയം ചോദിച്ച് അതിനെല്ലാം സുഖുവിന്റെ അച്ഛൻ മറുപടിയും പറഞ്ഞു.
1: അത് ഇവിടുത്തെ പാർട്ടിക്കാരുടെ ചെവിയിൽ എത്തി കാണും.
2: എത്തി. അവസാനം തമ്പി ചണ്ടന്റെ മാര് മോന് പറഞ്ഞു.
0: അതായിരിക്കും പാർട്ടിക്കാര് വന്നത്.
1: എടാ, നീ ഇതെങ്ങനെ അറിഞ്ഞ്?
2: നമ്മുടെ തമ്പിച്ചേട്ടന്റെ വീട്ടിൽ രാവിലെ സഹായിക്കാൻ വരുന്ന സുശീല ചേച്ചി ഇല്ലയോ, ചേച്ചി വീട്ടിൽ വന്ന് പറഞ്ഞതാ വന്നവര് ചൂടായിട്ട് സംസാരിച്ചെന്ന്.
0: ഈ തമ്പി എന്തൊരു തറപ്പണിയാ കാണിച്ചത്!
2: അമ്മാവി, സുഖ ഒരു ടെസ്റ്റ് എഴുതിയിട്ടില്ല, ഒരു റാങ്ക് ലിസ്റ്റ് പേരും ഇല്ല, പിന്നെ എങ്ങനെ ജോലി കൊടുക്കുന്ന?
0: 290 സുഖുവിന്റെ അച്ഛന് വാങ്ങി കൊടുത്താൽ അറിയാം കാശ് എത്ര കൊടുത്തെന്ന്.
2: ഇപ്പൊ അവനെ തമ്പിച്ചേട്ടൻ വീട്ടിന്റെ വെളിയിലോട്ട് പോലും ഇറങ്ങുന്നില്ല.
0: ഇറങ്ങണ്ട, അന്യായമായ കർമ്മങ്ങൾ കാട്ടിയാൽ കാണാമറയത്ത് അലം കഴിക്കാം.

0: നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. ഭവനരഹിതരായ 10,000 പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പരിഷ്കരിച്ച സമഗ്ര പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി കെ.എ. തുളസി. അഞ്ചലിൽ ആരംഭിച്ച കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ പുതിയ മേഖലാ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 12 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുന്ന തരത്തിൽ ഘട്ടങ്ങളായാകും ഭവന പദ്ധതിയുടെ തുക നൽകുക. ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങുന്നതിനും വീട് വയ്ക്കുന്നതിനുമായി പ്രത്യേക ധനസഹായ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പട്ടികജാതി വിഭാഗത്തിലെ വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ 15 ലക്ഷം രൂപ വരെയുള്ള വായ്പകളിൽ 75% സബ്സിഡി നൽകുന്ന ദാക്ഷായണി വേലായുധൻ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചതായി മന്ത്രി അറിയിച്ചു. വായ്പ കുടിശ്ശിക ഉള്ളവർക്ക് പലിശ ഇളവോടെ തിരിച്ചടയ്ക്കാൻ അവസരമൊരുക്കുന്ന ഫയൽ അദാലത്തുകളുടെ അടുത്തഘട്ടം 8 ഒക്ടോബർ സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാന്റ് ഇനത്തിൽ ഇതിനകം 370 കോടിയോളം രൂപ വിതരണം ചെയ്തുവെന്നും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും AI അടക്കമുള്ള ആധുനിക സാങ്കേതിക കോഴ്സുകൾ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. വകുപ്പ് ഫണ്ടുകൾ ലാപ്സാകുന്നത് തടയാൻ കർശന നിയമനിർമ്മാണം കൊണ്ടുവരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇക്കൊല്ലത്തെ പ്രസിഡന്റ് ട്രോഫി വള്ളംകളി 21 നവംബർ നടക്കുമെന്ന് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ആലോചനാ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പ്രസിഡന്റ്സ് ട്രോഫിയുടെ പ്രൌഢി തിരികെ കൊണ്ടുവരാൻ സർക്കാർ തലത്തിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ ഉൾപ്പെടുത്തി മേളയുടെ പ്രചാരണം കൂടുതൽ ഊർജിതമാക്കും. വള്ളംകളിയുമായി ബന്ധപ്പെട്ട് 5 ദിവസത്തെ സാംസ്കാരിക പരിപാടികൾ ടൂറിസം വകുപ്പ് നേരിട്ട് നടത്തുമെന്നും അടുത്ത കൊല്ലം മുതൽ കേരളപ്പിറവീതിരമായ 1 നവംബർ തന്നെ പ്രസിഡന്റ്സ് ട്രോഫി മത്സരം നടക്കുന്ന രീതിയിൽ CBL മത്സരങ്ങൾ ക്രമീകരിക്കുമെന്നും മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. കൊല്ലത്തിന്റെ അഭിമാനമായ വള്ളംകളിയായി പ്രസിഡന്റ്സ് ട്രോഫിയെ മാറ്റിയെടുക്കുന്നതിന് ജനകീയമായ പ്രചാരണ പരിപാടികൾക്ക് മുൻതൂക്കം നൽകണമെന്നും NK പ്രേമചന്ദ്രൻ MP അഭിപ്രായപ്പെട്ടു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, കേരള സ്മാൾ ഫാമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം, ആത്മാ മുഖേനെ കർഷക ഉത്പാദന സംഘങ്ങൾക്ക് ഹോർട്ടികൾച്ചർ മേഖലയിൽ നവീന പ്രോജക്ടുകൾ നടപ്പിലാക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ഫാം പ്ലാൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ ബ്ലോക്കുകളിൽ രൂപീകരിച്ചിട്ടുള്ള കർഷക ഉത്പാദക സംഘങ്ങൾ ജില്ലയിൽ വിവിധ ഏജൻസികളുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്നതും മുൻകാലങ്ങളിൽ ഇതേ ഘടകത്തിൽ സാമ്പത്തിക സഹായം ലഭിക്കാത്തതുമായ കർഷക ഉത്പാദക കമ്പനികൾ എന്നിവയ്ക്ക് അപേക്ഷിക്കാം. പഴങ്ങൾ, പച്ചക്കറികൾ, പൂക്കൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഔഷധ സസ്യങ്ങൾ, കശുമാവ് ഉൾപ്പെടെയുള്ള പ്ലാന്റേഷൻ വിളകൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, കൂൺ മുതലായ മേഖലകളിൽ വിളവെടുപ്പാനന്തര സേവനങ്ങൾക്കും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിനുമാവശ്യമായ സ്റ്റോറേജ് സംവിധാനങ്ങൾ, പാക്ക് ഹൌസുകൾ, സംസ്കരണ യൂണിറ്റുകൾക്കാവശ്യമായ യന്ത്ര സാമഗ്രികൾ, മറ്റു ഭൌതിക സാഹചര്യങ്ങൾ എന്നിവയ്ക്കാണ് ആനുകൂല്യം നൽകുന്നത്. പ്രോജക്ട് ചെലവിന്റെ 80% സഹായമായി അനുവദിക്കും. അപേക്ഷ 5 ഒക്ടോബർ ആത്മ പ്രോജക്ട് ഡയറക്ടറേറ്റ്, സിവിൽ സ്റ്റേഷൻ, കൊല്ലം എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. സംസ്ഥാനത്ത് വൻ ഇടിവോടെ വാരാദ്യ വിപണി ആരംഭിച്ച് സ്വർണം. ഗ്രാമിന് 230 രൂപയും പവന് 1840 രൂപയുമാണ് ഇടിഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 13,765 രൂപയിലും പവന് 1,10,120 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. വൻ ചാഞ്ചാട്ടങ്ങൾ ദൃശ്യമായ കഴിഞ്ഞ വാരം ഇടിവോടെയാണ് സ്വർണ വ്യാപാരം അവസാനിച്ചത്. ഗ്രാമിന് 15 രൂപയും പവന് 120 രൂപയുമാണ് ശനിയാഴ്ച കുറഞ്ഞത്. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കൂ KRDA കമ്മ്യൂണിറ്റി. എന്റെ റേഡിയോ 91.2.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
5: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ സൌരോർജ്ജ പ്ലാന്റിന്റെയും കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചു. സംസ്ഥാനത്ത് 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 2026 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം സെമിഫൈനലിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ ഭീകരകേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പിലാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം. 19 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യുവരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം ഈ ആക്രമണം നടത്തിയത്. ഇന്ത്യ അതിർത്തി കടന്ന് നടത്തിയ ഈ ആക്രമണം ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിർണായക വഴിത്തിരിവായിരുന്നുവെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരതയോട് രാജ്യം ഇപ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുനരുപയോഗ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കണം എന്നതാണ് ഗവൺമെന്റ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ സൌരോർജ്ജ പ്ലാന്റിന്റെയും കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സൌരോർജ്ജ സ്റ്റോറേജ് സൌകര്യത്തോടെ ഉൽപാദനം 4x വർദ്ധിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ സമഗ്ര വികസനത്തിന് 1 വർഷത്തിനകം പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. പൂജാ അവധി അടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. പുതുക്കിയ ബജറ്റിലേക്കുള്ള വിവിധ വകുപ്പുകളുടെ ഉപധനാഭ്യർത്ഥനാ ചർച്ചയും വോട്ടെടുപ്പും 26th നടക്കും. 29th ഉച്ചയ്ക്ക് ധനവിനിയോഗ ബില്ലുകൾ സഭ പരിഗണിക്കും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചതായി ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ അറിയിച്ചു. ബാങ്ക് ജീവനക്കാരുടെ വിവിധ സംഘടനകളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും തമ്മിൽ ഇന്നലെ രാത്രി വൈകി നടത്തിയ നിർണായക ചർച്ചയിലാണ് സമരം മാറ്റിവയ്ക്കാൻ ധാരണയായത്. പണിമുടക്ക് മാറ്റിയതിനാൽ രാജ്യത്തെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സമില്ലാതെ സാധാരണ നിലയിൽ പ്രവർത്തിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ സമുദ്രചരിത്രം വ്യക്തമാക്കുന്ന നാഷണൽ മാരിടൈം ഹെറിറ്റേജാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: ഗുജറാത്തിലെ പുരാതന ഹാരപ്പൻ തുറമുഖ നഗരമായ ലോത്തലിൽ ഇന്ത്യയുടെ 4500 വർഷത്തിലേറെ പഴക്കമുള്ള സമുദ്ര ചരിത്രം വ്യക്തമാക്കുന്ന നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് നിർമ്മിക്കുകയാണ്. 1238 കോടി രൂപ ചെലവഴിച്ചുള്ള 1st പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ലൈറ്റ് ഹൌസ് മ്യൂസിയം, INS നിഷാങ്ക്, സീ ഹരിയർ വിമാനം, UH-3 ഹെലികോപ്റ്റർ എന്നിവ പ്രദർശിപ്പിക്കുന്ന നേവൽ ഗാലറി ഇതിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. ഇന്ത്യയുടെ സമുദ്ര ചരിത്രം ഭാവി തലമുറയ്ക്കായി സംരക്ഷിക്കുന്ന ലോകോത്തര സാംസ്കാരിക കേന്ദ്രമായിരിക്കും ഇത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 38 വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ഓപ്പറേഷൻ തൂഫാൻ ജനജാഗ്രതാ സമിതി സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറം വേങ്ങര മലബാർ കോളേജ് ഗ്രൌണ്ടിൽ ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. തൂഫാൻ പദ്ധതി 2nd പ്രഖ്യാപനവും ഞാൻ എന്റെ നാടിന്റെ കാവലാൾ പദ്ധതിയുടെ പ്രഖ്യാപനവും തൂഫാൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും വേങ്ങരയിലെ 6 തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ തൂഫാൻ വാരിയർ ഔദ്യോഗിക ബാഡ്ജ് ധരിപ്പിക്കലും നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ഈഷാ സിംഗ് 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ വെള്ളിമെഡലും പിങ്കി ബൽഹാര വനിതകളുടെ റെസ്ലിംഗിൽ വെങ്കലവും നേടി. മോശം കാലാവസ്ഥ മൂലം അഫ്ഗാനിസ്ഥാനെതിരായ ക്വാർട്ടർ ഫൈനൽ മത്സരം ഉപേക്ഷിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം സെമിഫൈനലിൽ പ്രവേശിച്ചു. 4 സ്വർണവും 17 വെള്ളിയും 18 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ നിലവിൽ 12th സ്ഥാനത്താണ്. ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും കോട്ടയം നിയോജക മണ്ഡലത്തിലെ സർക്കാർ ആയുർവേദ സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആയുർവേദ സ്പെഷ്യാലിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പ് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധനയും ചികിത്സയും ക്യാമ്പിൽ ലഭ്യമാകും. ഇന്ത്യയിലെ ആദ്യത്തെ ഹെൽത്ത് തീം പാർക്കായ പത്തനംതിട്ട ജില്ലയിലെ പന്തളം കുളനട ആരോഗ്യ നികേതനം ഹെൽത്ത് തീം പാർക്ക് സന്ദർശകരുടെ ഇഷ്ടയിടമാണ്. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ 30 വർഷമായി പ്രവർത്തിച്ചുവരുന്ന ഇവിടം കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ഇഷ്ടപ്പെടുന്ന വിനോദവും വിജ്ഞാനവും ആരോഗ്യവും പകർന്നു നൽകുന്ന ഇടമാണ്. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: അച്ചൻകോവിലാറിന്റെ തീരത്ത് 6 ഏക്കറിൽ 3 ഭാഗങ്ങളായി ഒരുക്കിയിരിക്കുന്ന ആരോഗ്യ നികേതനത്തിൽ ഇപ്പോഴത്തെ വ്യായാമം കുറഞ്ഞ ജീവിതശൈലിയിലെ ജീവിത കാഴ്ചകൾ, ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാനായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, വ്യായാമത്തിനായുള്ള ഉപകരണങ്ങൾ, മിയാവാക്കി വനം, മനസ്സിനെ ശാന്തമാക്കാനും അറിവ് നേടാനുമായുള്ള ഇടങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ സന്ദർശനം നടത്തുന്നവരിലേറെയും വീണ്ടും കുടുംബത്തോടൊപ്പം എത്താൻ ആഗ്രഹിക്കുന്നവരാണെന്നുള്ളതാണ് ആരോഗ്യ നികേതനം ഇൻഫർടൈൻമെന്റ് പാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.
0: സ്വാതന്ത്ര്യ സമര സേനാനിയും വിപ്ലവകാരിയുമായിരുന്ന ഭഗത് സിംഗിന്റെ 119th ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രണാമമർപ്പിച്ചു. അടങ്ങാത്ത ധൈര്യവും വീര്യവും കൊണ്ട് ഭഗത് സിംഗ് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് പുതിയ ഊർജ്ജം പകരുകയാണുണ്ടായതെന്ന് സാമൂഹ്യ മാധ്യമ സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഭഗത് സിംഗിന്റെ അപാരമായ ധൈര്യവും രാജ്യസ്നേഹവും ഇന്നും യുവജനങ്ങൾക്ക് പ്രചോദനമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. ഇന്ന് എം എസ് സ്വാമിനാഥൻ അനുസ്മരണ ദിനം. പട്ടിണിയുടെയും ക്ഷാമത്തിന്റെയും നാളുകളിൽ നിന്ന് ഇന്ത്യയെ ഭക്ഷ്യ സ്വയംപര്യാപ്തതയുടെ സമൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാനായ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്ന എം എസ് സ്വാമിനാഥൻ. ഒരു റിപ്പോർട്ട്.
4: 1960s കടുത്ത ഭക്ഷ്യക്ഷാമത്തിൽ നിന്ന് ഉയർന്ന വിളവ് നൽകുന്ന ഗോതമ്പ് നെല്ല് ഇനങ്ങൾ വികസിപ്പിച്ച് ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ച ദീർഘദർശിയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഉൽപാദന ചെലവിന്റെ 50% അധികം ചേർത്ത് തറവില നിശ്ചയിക്കണമെന്ന് ശുപാർശ ചെയ്ത ചരിത്ര പ്രധാനമായ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ അദ്ദേഹം കർഷക ക്ഷേമത്തിന് അടിത്തറയിട്ടു. ഭാരതരത്നം, ലോക ഭക്ഷ്യ പുരസ്കാരം ഉൾപ്പെടെയുള്ള ബഹുമതികൾ നേടിയ അദ്ദേഹം പുരസ്കാര തുക ഉപയോഗിച്ച് ചെന്നൈയിൽ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിച്ച് സുസ്ഥിര കാർഷിക വികസനത്തിനായി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പിന്നണി ഗായിക ലതാ മങ്കേഷ്കറുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ആലാപന മികവിലൂടെ രാജ്യത്തിന്റെ യശസ് ലോകമെമ്പാടുമുയർത്തിയ വ്യക്തിയാണ് ലതാ മങ്കേഷ്കറെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. സ്വച്ഛതാ ഹി സേവ 2026 ശുചിത്വമാണ് സേവനം ക്യാമ്പയിനിന്റെ ഭാഗമായി തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. തൊടുപുഴ KSRTCയുടെയും ശാന്തിഗിരി കോളേജ് NSS വോളണ്ടിയർമാരുടെയും സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. കണ്ണൂർ ആറളം ഫാമിലെ 6th ബ്ലോക്കിലുള്ള മോഴയാനയെ പിടികൂടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുങ്കിയാനകളെ ആറളത്ത് എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആനകളെ പ്രതിരോധിക്കുന്നതിന് ആനമതിൽ ഒരു ശാശ്വത പരിഹാരമല്ല എന്നതാണ് ഗവൺമെന്റിന് ലഭിച്ച റിപ്പോർട്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് നടക്കുന്ന 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഇന്ന് 4th ദിവസം. പുതുതായി പ്രദർശനാനുമതി ലഭിച്ച ചിത്രങ്ങൾ ഉൾപ്പെടെ 65 ചിത്രങ്ങൾ ഇന്ന് വിവിധ വിഭാഗങ്ങളിലായി പ്രദർശിപ്പിക്കുന്നുണ്ട്. മത്സരവിഭാഗത്തിന് പുറമെ ഫോക്കസ്, മലയാളം, ഇന്റർനാഷണൽ ഫിക്ഷൻ, ഇന്റർനാഷണൽ നോൺ ഫിക്ഷൻ, ക്യാമ്പസ് ഫിലിംസ്, ഹോമേജ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ചിത്രങ്ങളുമുണ്ടാകും. രാജ്യത്തെ ഓഹരിവിപണികളിൽ ഇടിവ്. സെൻസെക്സ് 969 പോയിന്റ് നഷ്ടത്തിൽ 72,926, നിഫ്റ്റി 306 പോയിന്റ് നഷ്ടത്തിൽ 22,834 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിലും ഇടിവ്. പവന് 1,840 രൂപ കുറഞ്ഞു, 1,10,120 രൂപയും ഗ്രാമിന് 13,765 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ സൌരോർജ്ജ പ്ലാന്റിന്റെയും കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചു. സംസ്ഥാനത്ത് 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 2026 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം സെമിഫൈനലിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: 책.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ന് ഒരു പതിറ്റാണ്ട് പൂർത്തിയാകുന്നു. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ദോഹയിലെത്തി. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനം ഉയർത്താൻ കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. രാജ്യത്ത് 100 കോടിയിലധികം ജനങ്ങൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ നാളെ. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 മെഡൽ കൂടി. ഷൂട്ടിംഗിൽ ഇഷാ സിംഗ് വെള്ളിയും റെസ്ലിംഗിൽ പിങ്കി ബൽഹാര വെങ്കലവും സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം തികയുന്നു. 19 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യു വരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം നിയന്ത്രണരേഖ കടന്ന് ആക്രമണം നടത്തിയത്. തുടർച്ചയായ ബോംബ് സ്ഫോടനങ്ങളും മുംബൈ ഭീകരാക്രമണവും സൃഷ്ടിച്ച ആഘാതത്തിന് നൽകിയ ശക്തമായ മറുപടിയായിരുന്നു ഇത്. രാജ്യത്തിന്റെ സുരക്ഷാ നയത്തിൽ വന്ന ഈ മാറ്റമാണ് പിന്നീട് 2019 ബാലാക്കോട്ട് വ്യോമാക്രമണത്തിനും 2025 ഓപ്പറേഷൻ സിന്ദൂറിനും വഴിയൊരുക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ 11th വാർഷിക യോഗത്തിലും ഇൻവെസ്റ്റേഴ്സ് ഡയലോഗ് 2026 പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ദോഹയിലെത്തി. AIIB അംഗരാജ്യങ്ങളുടെ പ്രതിനിധികളും നയതന്ത്രജ്ഞരും മറ്റു പങ്കാളികളും പങ്കെടുക്കുന്ന വാർഷിക യോഗത്തിൽ AIIBയുടെ ഭാവി പദ്ധതികളും ഭാവിയിലേക്കുള്ള പ്രവർത്തന തന്ത്രവും അവലോകനം ചെയ്യും. രാജ്യത്തെ കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ സമഗ്രമായ ഇടപെടലാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വരുന്ന റാബി സീസന്റെ ഒരുക്കങ്ങളും പ്രധാന മുൻഗണനകളും ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര കാർഷിക കർഷകക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ റാബി കാർഷിക സമ്മേളനം 2026 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷിക ഉൽപാദനക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനം ഉയർത്താനുള്ള ഫലപ്രദമായ കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.
2: കർണാടകയിലെ ഭീ സൂഖാ ഡിക്ലെയർ കിയാ ഹൈ മഹാരാഷ്ട്രനെ ഭീ ലഗ്ഭഗ് ദോ തിഹായി രാജ്യമേ ഉന്നോനെ അപ്നേ ഹാ രാജ്യ കേ സ്തർ പർ സൂഖാ ഘോഷിത കിയാ ഹൈ മൈ ആശ്വസ്ത കർനാ ചാഹതാ ഹൂ രാജ്യോ കോ ഫസലെ സബ് ജഗഹ ഖരാബ് നഹീ കൈ ജഗഹ ബഹുത് അച്ഛി ഹൈ ഫസലെ ലേക്കിൻ ജഹാൻ ഇസ് തരഹ സൂഖേ കാ സങ്കട് ഹൈ കം പാനി ഹൈ കേന്ദ്ര സർക്കാർ ആപ്കേ സാത്ത് ഡട് കേ ഖഡി ഹൈ.
1: രാജ്യത്ത് 100 കോടിയിലധികം ആളുകൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 60 കോടിയിലധികം പൌരന്മാർക്കുള്ള ആരോഗ്യ സുരക്ഷാ പരിരക്ഷയും 25 കോടി ആളുകൾക്കുള്ള ESIC ആരോഗ്യ സുരക്ഷയും ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂഡൽഹിയിൽ നടന്ന വ്യാവസായിക ബന്ധങ്ങളും തൊഴിലും സംബന്ധിച്ച ദേശീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 38 വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത്. വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. പൂജാ അവധിയടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. പുതുക്കിയ ബജറ്റിലേക്കുള്ള വിവിധ വകുപ്പുകളുടെ ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും ഒക്ടോബർ 26 നടക്കും. ഒക്ടോബർ 29 ഉച്ചയ്ക്ക് ധനവിനിയോഗ ബില്ലുകൾ സഭ പരിഗണിക്കും. ഗായിക ലതാ മങ്കേഷ്കറുടെ ജന്മവാർഷിക ദിനത്തിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതീയ സംഗീത ലോകത്തിന് ലതാ മങ്കേഷ്കർ നൽകിയ സമ്മാനതകളില്ലാത്ത സംഭാവനകൾ വരും യുഗത്തിലും ഓർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഡൽഹിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തു. പൊതുസ്ഥലങ്ങൾ അപകട സാധ്യതയേറിയ ഇടങ്ങളായി മാറാൻ അനുവദിക്കാനാവില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കേസിലെ പ്രതികളായ ബസ് കണ്ടക്ടറെയും ഡ്രൈവറെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നമോ ഭാരത് റാപ്പിഡ് റെയിൽ വഴി എങ്ങനെ വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാം എന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
3: രാജ്യത്തെ ആദ്യത്തെ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റമായ നമോ ഭാരത് മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിൽ സർവീസ് നടത്താൻ രൂപകൽപ്പന ചെയ്ത സെമി ഹൈസ്പീഡ് കോറിഡോറാണ്. 30,274 കോടി രൂപ ചെലവഴിച്ചാണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വർഷം ഫെബ്രുവരി മുതൽ പ്രവർത്തന സജ്ജമായ നമോ ഭാരത് ഡൽഹി മീററ്റ് യാത്രാസമയം 1 മണിക്കൂറിൽ താഴെയായി കുറയ്ക്കുകയും 3 മെട്രോ ലൈനുകൾ, 2 റെയിൽവേ സ്റ്റേഷനുകൾ, 4 ബസ് ടെർമിനലുകൾ എന്നിവയുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. നമോ ഭാരത് വഴി വേഗതയേറിയ യാത്ര ഉറപ്പാക്കുകയും ഇന്ത്യയിലെ സംയോജിത നഗര പ്രാദേശിക ഗതാഗത സംവിധാനത്തിന് പുതിയൊരു മാതൃക സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സ്വച്ഛതാ ഹി സേവ 2026 ശുചിത്വമാണ് സേവനം ക്യാമ്പയിന്റെ ഭാഗമായി തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. തൊടുപുഴ KSRTCയുടെയും ശാന്തിഗിരി കോളേജ് NSS വോളണ്ടിയർമാരുടെയും സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വ്യക്തിഗത മത്സരത്തിൽ ഇന്ത്യയുടെ ഇഷ സിംഗ് വെള്ളി മെഡൽ നേടി. വനിതകളുടെ 78 കിലോഗ്രാം വിഭാഗം റെസ്ലിംഗ് കുരാഷ് മത്സരത്തിൽ ഇന്ത്യയുടെ പിങ്കി ബൽഹാര വെങ്കല മെഡൽ കരസ്ഥമാക്കി. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം ഇന്ന് സെമിഫൈനലിൽ പ്രവേശിച്ചു. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ക്വാർട്ടർ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതോടെയാണ് ICC 2020 റാങ്കിംഗിൽ 1st നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ സെമിയിൽ കടന്നത്. നിലവിൽ 4 സ്വർണവും 17 വെള്ളിയും 18 വെങ്കലവും ഉൾപ്പെടെ ആകെ 39 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 12th ഇന്ത്യ. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടന്ന 46th ചെസ് ഒളിമ്പ്യാഡിൽ അഭിമാനകരമായ നേട്ടം കൈവരിച്ച ഇന്ത്യൻ ചെസ് താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. താരങ്ങളുടെ അർപ്പണബോധവും നിശ്ചയദാർഢ്യവും മാതൃകാപരമാണെന്നും ഈ വിജയങ്ങൾ കൂടുതൽ യുവാക്കളെ ചെസ് കളിക്കാനും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനും പ്രചോദിപ്പിക്കട്ടെയെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ ആശംസിച്ചു. ഉത്തരാഖണ്ഡിൽ കുടുങ്ങിക്കിടക്കുന്ന 179 ട്രക്കർമാരെയും പർവ്വതാരോഹകരെയും അനുബന്ധ ജീവനക്കാരെയും സുരക്ഷിതമായി പുറത്തെത്തിക്കുന്നതിനുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. 13 ട്രക്കിംഗ് സംഘങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഉത്തർകാശി, ബാഗേശ്വർ ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നത്. കാലാവസ്ഥ മെച്ചപ്പെടുന്ന മുറയ്ക്ക് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം ആരംഭിക്കും. ഉത്തർകാശിയിലെ ജില്ലാ ഭരണകൂടം, വനം വകുപ്പ് തുടങ്ങിയവർ സംയുക്ത സംഘങ്ങളായാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്ന് MS സ്വാമിനാഥൻ അനുസ്മരണ ദിനം. പട്ടിണിയുടെയും ക്ഷാമത്തിന്റെയും നാളുകളിൽ നിന്ന് ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയുടെ സമൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാനായ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥനെന്ന MS സ്വാമിനാഥൻ. ഭാരതരത്നം, ലോക ഭക്ഷ്യ പുരസ്കാരം ഉൾപ്പെടെയുള്ള ബഹുമതികൾ നേടിയ അദ്ദേഹം പുരസ്കാരത്തുക ഉപയോഗിച്ച് ചെന്നൈയിൽ MS സ്വാമിനാഥൻ റിസർച്ച് ഫൌണ്ടേഷൻ സ്ഥാപിച്ച് സുസ്ഥിര കാർഷിക വികസനത്തിനായി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചു. ഇന്ന് മഹാനായ വിപ്ലവകാരി ഭഗത് സിംഗിന്റെ 119th ജന്മവാർഷികം. വിപ്ലവ കുടുംബത്തിൽ ജനിച്ച ഭഗത് സിംഗ് രാജ്ഗുരുവിനും സുഖദേവിനുമൊപ്പം മാതൃരാജ്യത്തിനായി രക്തസാക്ഷിത്വം വരിക്കുകയായിരുന്നു. ഭഗത് സിംഗിന്റെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ആദരമർപ്പിച്ചു. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ന് 1 പതിറ്റാണ്ട് പൂർത്തിയാകുന്നു. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ദോഹയിലെത്തി. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനമുയർത്താൻ കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. രാജ്യത്ത് 100 കോടിയിലധികം ജനങ്ങൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ നാളെ. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 മെഡൽ കൂടി. ഷൂട്ടിംഗിൽ ഇഷാ സിംഗ് വെള്ളിയും റെസ്ലിംഗിൽ പിങ്കി ബൽഹാര വെങ്കലവും സ്വന്തമാക്കി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
2: താൻ എന്റെ ഒപ്പം പാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാത്രമുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിൾ, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: You're listening to Enter Radio 91.2.

0: ചക്കപ്പള്ളി എ എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വയറിനാണേ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, കെ എം സി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
0: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൌകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367. ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും, കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്. ഹലോ, നമസ്കാരം. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ഒരു മഴ കിട്ടുമെങ്കിലും ഇപ്പൊ പൊതുവേ നല്ല ചൂടുള്ളൊരു സമയമാണ് അല്ലേ? എന്താണ് കാലാവസ്ഥ ഇങ്ങനെയെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്. എത്ര ചൂടാണെങ്കിലും എത്ര മഴയാണെങ്കിലും ഇഷ്ടമുള്ള പാട്ട് കേൾക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. നമുക്ക് ഒരുപാട് പാട്ടുകൾ കേൾക്കാനുള്ള സമയം ഇതാ വന്നെത്തിയിരിക്കുന്നു. എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ചോദിക്കാം, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. 9544700912 ഈ ഒരു നമ്പറിലേക്ക് വിളിക്കാം, മെസ്സേജ് ചെയ്യാം. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് ചെയ്തോളൂ. സ്റ്റേ ട്യൂൺ, എൻ്റെ റേഡിയോ 91.2.

0: നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയ ഓർമ്മകൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വന്ന മുഖം ആരുടേതാണ്? നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നിട്ടുണ്ടായിരുന്നു, അത് ആരെ ഓർത്തപ്പോഴാണ്? എന്തായാലും എപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകാറുണ്ടല്ലേ? ചിലരെയൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്. ചില നിമിഷങ്ങൾ ഒരിക്കലും മറന്നു കളയാൻ കഴിയാത്ത ചില നിമിഷങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പാഞ്ഞെത്താറുണ്ട്. അത്തരത്തിലുള്ള ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ്. എൻറേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനവഞ്ചരിയുമായി ഞാൻ ഗോപികയാണ്. കൂടെ നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്?
1: കണ്ണൂർ ജില്ലയിൽ നിന്ന് മാണമ്പത്തിലാണ്. ഒരാളാണ്.
0: എന്തുണ്ട് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം, സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ മഴയൊക്കെ കുറവാണ്, രണ്ടു ദിവസം അല്പം മഴ കിട്ടി. ആ, ഇപ്പം വെയിലും ചൂടലൊക്കെയാണ്. ആ ചൂടിന് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിട്ട് ഞാൻ എന്റെ റേഡിയോ ഒരു പാട്ടിന് വേണ്ടി
0: അപ്പോ ഇന്ന് പാട്ടാ വേണ്ടത് പറഞ്ഞോളൂ.
1: അമ്പാടിപ്പയ്യുകൾ മേയും കാണാ തീരത്ത് അനുരാഗം മൂളും തമ്മേ എന്നൊരു വളരെ മനോഹരമായ ഒരു പാട്ടില്ലേ, ചന്ദ്രനദിക്കുന്ന
0: മൂവിയിലെ പാട്ടാണ്.
1: അതെ അതെ, ഒരുപാട് എനിക്ക് ഇഷ്ടമാണ് ഈ പാട്ട്.
0: നല്ല പാട്ടല്ലേ, അടിപൊളി പാട്ടാണ്. നമുക്ക് കേൾക്കാട്ടോ, വിളിച്ചത് ഒരുപാട് സന്തോഷം. ബൈ.
1: ഓക്കെ, ബൈ.
0: അപ്പോൾ നല്ലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്, നമ്മുടെ ഓൺലൈൻ ശ്രോതാവായിരുന്നു. ഇതുപോലെ ഓൺലൈനായി നമ്മളെ കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്കും പ്രിയപ്പെട്ട പാട്ടുകൾ ചോദിക്കാം, വേഗം വിളിച്ചോളൂ കേട്ടോ. അതേ, നമുക്ക് മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. വാട്സപ്പ് മെസ്സേജ് ആണ്, 9544700912 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് ഈവനിങ് എൻ്റെ റേഡിയോ. ഇന്നത്തെ ഗാനമഞ്ചരിയിൽ പുതുക്കോട്ടയിലെ പുതുമണവാള

0: ഒരിക്കൽ എന്ന മൂവിയിലെ മനോഹരമായ ഒരു പാട്ടാണ് നമ്മൾ ലാസ്റ്റ് കേട്ടത്. ഇനിയും ഒരുപാട് പാട്ടുകൾ കേൾക്കാനുണ്ട്. അപ്പൊ ദേ നമ്മുടെ കഴിഞ്ഞ കോളർ പറഞ്ഞതുപോലെ ചൂടിങ്ങനെ കത്തി നിൽക്കുകയാണല്ലേ. വേനൽ അല്പം ആശ്വാസത്തിന് നമ്മളിങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ആഘോഷങ്ങൾക്കൊന്നും ഒട്ടും കുറവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വിപണിയിൽ ഈ ജ്യൂസ് സ്റ്റാളുകൾക്ക് ഇപ്പോൾ നല്ല മാർക്കറ്റാണ്. അത്യാവശ്യം മെച്ചപ്പെട്ട രീതിയിൽ കച്ചവടം നടക്കുന്നതായിട്ടാണ് വ്യാപാരികളൊക്കെ പറയുന്നത്. ആപ്പിൾ, ഓറഞ്ച്, തണ്ണിമത്തൻ ഇവയാണ് കൂടുതലായിട്ട് ഇപ്പോൾ വിറ്റുപോകുന്നത്. നമ്മുടെ ലെമൺ ജ്യൂസ് അങ്ങനെ മാറി നിൽക്കുന്നില്ല കേട്ടോ. എന്തായാലും തകൃതിയായിട്ട് ഇപ്പോൾ കച്ചവടമൊക്കെ നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഈ ചൂടിന് ആശ്വാസം നമ്മൾ പല രീതിയിൽ കണ്ടെത്താറുണ്ട്. പക്ഷേ ഒരു ശാശ്വതമായ പരിഹാരം എപ്പോഴെങ്കിലും നമ്മൾ തേടിയിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല അല്ലേ. നമ്മുടെ വീട്ടിലേക്ക് എ സി വാങ്ങുന്നു, കൂളർ വാങ്ങുന്നു, നമ്മുടെ വീട് തണുപ്പിക്കാനായിട്ട് അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും അതൊരിക്കലും ഒരു ശാശ്വതമായ പരിഹാരമല്ല. പണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതുപോലെ തന്നെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, മരങ്ങൾ വെച്ച് വളർത്തുക, ഇത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയ ഒരു പരിഹാരം അല്ലേ. അപ്പോൾ ദേ നമുക്ക് പാട്ടിലേക്ക് തന്നെ പോകാം. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മുടെ അടുത്ത കോളർ ഇതാ ലൈനിലുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്.
1: പുത്തൻതിരി നന്ദു.
0: നന്ദു, എന്തുണ്ട് നന്ദു, വിശേഷങ്ങളൊക്കെ? ഇന്ന് സ്കൂളിൽ പോയില്ലേ? വന്നതേ ഉള്ളൂ. വന്ന പാടെ ഫോൺ എടുത്തു വിളിച്ചു. ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു? അതേലോ. നന്ദു, ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു സ്കൂളിലെ ലൈഫൊക്കെ?
1: കൊള്ളായിരുന്നു.
0: സ്കൂളിൽ പോകാൻ എന്തെങ്കിലും മടിയുണ്ടോ? സ്കൂളിൽ പോകാൻ എന്തെങ്കിലും മടിയുണ്ടോ? ഇല്ല ഇല്ല, എനിക്ക് തോന്നുന്നു സ്കൂളിലൊക്കെ പോയിട്ട് ആകെ ക്ഷീണിതനായി വന്നിട്ട് ആണോ? അയ്യോ, ഒരു നല്ല ചായ കുടിച്ചോളൂ കേട്ടോ. ഏത് പാട്ടാ വേണ്ടത്? ഏത് സിനിമയിലെ പാട്ടാണെന്നറിയോ? ഏത് സിനിമയിലെയാ അറിയോ? അറിയില്ല. പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുണ്ട്, പ്രഭുദേവയുണ്ട്, ജനീലിയുണ്ട്. അറിയോ? അറിയില്ല. പാട്ടല്ല അറിയാല്ലേ. ഓക്കെ, ഉറുമി എന്ന സിനിമയിലെ പാട്ടാണ്. ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നന്ദുവിന് സിനിമ അറിയില്ലായിരുന്നു. ഇതുപോലെയാണ്, നമുക്ക് പല സിനിമകളും അറിയില്ല, പക്ഷേ പാട്ടുകൾ, ആ സിനിമയിലെ പാട്ടുകളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ മനസ്സിലുള്ള പാട്ടുകളൊക്കെ ചോദിക്കാനുള്ള സമയമാണിത്. 9544700912 എന്ന നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് ചെയ്തോളൂ, അല്ലെങ്കിൽ വിളിച്ചോളൂ. വേലുവാണ് അടുത്ത മെസ്സേജ് നമുക്ക് അയച്ചിട്ടുള്ളത്. മൈനാക പള്ളിയിൽ നിന്ന് വൈശാഖ സന്ധ്യ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. മലയാളികളുടെ ഒരുപാട് പ്രിയപ്പെട്ടൊരു പാട്ടാണത് അല്ലേ. വൈശാഖ സന്ധ്യയെ ഒരുപാട് ഓർമ്മകൾ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന, കേൾക്കാൻ എന്നും ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഒട്ടും ലേറ്റ് ആക്കുന്നില്ല നമുക്ക് പാട്ട്.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: ഈസ് ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അപ്പൊ ദേ നമ്മൾ പാട്ടുകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ ലൈനിലെത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്?
1: ഹലോ, വിജയൻ വെട്ടുമുക്ക് തയ്യക്കടാ.
0: വിജയൻ ചേട്ടാ, എന്നാ ഉണ്ട് വിശേഷങ്ങളൊക്കെ?
1: വിശേഷം ഭയങ്കര ചൂട്.
0: ആഹാ, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇനിയിപ്പോ പോകെ പോകെ ചൂടായിരിക്കുമെന്നാണ് പറയുന്നത്. ഏത് പാട്ട് വേണം?
1: എനിക്ക് ശങ്കരാഭരണത്തിന്റെ ഒരു പാട്ടുണ്ടല്ലോ, ശങ്കരാന്നുള്ള.
0: ഓക്കെ, നമുക്ക് കേൾക്കാട്ടോ. ഒരുപാട് സന്തോഷം. നമ്മുടെ സ്ഥിരം കോളർ ആണ്. നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ സ്ഥിരം കേൾക്കുന്നതാണ്. ഇതുപോലെ ഒരുപാട് പേർ നമ്മളെ സ്ഥിരമായി കേൾക്കുന്നവരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു ഹായ് കേട്ടോ. അതെ, നമുക്ക് നെക്സ്റ്റ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് ഗോപിക, ഞാൻ കൊല്ലത്ത് നിന്നും വിനു. എനിക്ക് ചെങ്കോൾ എന്ന മൂവിയിലെ മധുരം ജീവാമൃത ബിന്ദു എന്ന സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് നമുക്ക് കേൾക്കാം. അടിപൊളി പാട്ടല്ലേ? ലാലേട്ടന്റെ മൂവിയാണ്. അപ്പോ പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.

0: റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആരായിരിക്കാം ഭാഗ്യവാൻ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു. ചിലപ്പോ നമ്മളല്ല എന്നറിയുന്നതും ഒരാശ്വാസമാകാം. ഇപ്പൊ ഞാൻ വെറുതെ ഓൺലൈൻ ന്യൂസ് ഒക്കെ ഒന്ന് നോക്കിയപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പർച്ചേസ് ചെയ്തിട്ടുള്ള ഭാഗ്യവാന്മാരെ കുറിച്ച് ഓർത്ത്, കാരണം രാവിലെ സ്വർണവില കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ശേഷം ഇതാ വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം വാങ്ങുന്നവർ കുറച്ചുകൂടി ഭാഗ്യവാന്മാരായിരിക്കാം, കാരണം 800 രൂപ കൂടി പവന് കുറഞ്ഞിട്ടുണ്ട്. ചില സമയം അങ്ങനെയാണ്, ഈ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മൾ പോകാറില്ലേ, കുറച്ചൊന്ന് ലേറ്റായിട്ട് കിട്ടിയാലും അതിന് മധുരം അല്പം കൂടുതലായിരിക്കും. അപ്പൊ ദേ നമുക്ക് പാട്ട് കേൾക്കാനുള്ള സമയമാണിത്. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി, ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. നമ്മുടെ കോളർ ലൈനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഹലോ, എന്റെ റേഡിയോ?
0: അതെ, എന്റെ റേഡിയോ ആണ്. ഇതാരാണ്?
1: ഞാൻ പ്രകാശ്.
0: പ്രകാശ് എവിടെ നിന്ന് വിളിക്കുന്നു?
1: സൗദിയിലാണ്.
0: ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും പാട്ട് നമുക്ക് കേൾക്കാമോ? നല്ലൊരു പാട്ടാണ് കേട്ടോ.
1: എന്റെ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട്,
0: എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് കേൾക്കാം. ഒരുപാട് സന്തോഷം, ഒരുപാട് ദൂരെ നിന്നും ഞങ്ങളെ ആസ്വദിക്കുന്നതിൽ കേൾക്കുന്നതിൽ കേട്ടോ. ഓക്കെ, അപ്പൊ ഇനിയും വിളിക്കുക, ബായ്. കൂടെ തന്നെ നമുക്ക് അടുത്ത റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. ഹായ് ഗാനമഞ്ജരി, നമസ്കാരം. സഹദേവൻ ഫ്രം ഇടുക്കിയിൽ നിന്നാണ് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഭാഷ മൂവിയിലെ സ്റ്റൈലിഡ ഈ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പാട്ടിന്റെയൊക്കെ വരികൾ കേൾക്കുമ്പോഴേ ബാക്കിയുള്ള വരികൾ കൂടി നമ്മുടെ നാവിൻ തുമ്പിലേക്ക് അറിയാതെ എങ്ങനെ ഒഴുകിയെത്തും അല്ലേ. ചില പാട്ടുകൾ അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് സഹദേവൻ ചേട്ടൻ ചോദിച്ചിട്ടുള്ളത്. ഇടുക്കിയിൽ നിന്ന് ഓൺലൈനായി നമ്മളെ കേൾക്കുന്നു. നമുക്ക് കേൾക്കാം അല്ലേ പാട്ട്. ശേഷം തിരികെ എത്താം.

0: ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
3: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: കാത്തു നിൽക്കാതെ സമയം ഇതാ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ 5 മണി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. 9544709912 എന്ന നമ്പറിലേക്ക്. നമുക്കിത് അടുത്ത കോളർ ഉണ്ട് ലൈനിൽ. ഹലോ, ഗുഡ് ഈവനിംഗ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം?
1: നല്ല വിശേഷങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ എല്ലാവർക്കും സുഖമാണോ?
0: ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഓച്ചറയിലൊക്കെ പോയോ? എല്ലാം കണ്ടോ?
1: പോയി പോയി, എല്ലാം കണ്ടു
0: കണ്ടു. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഇന്ന് മന്ത്രമാളികയിൽ മനസ്സമ്മത എന്ന സിനിമയിലെ പ്രപഞ്ചമുണരും പ്രസാദം എന്ന ദാസേട്ടൻ പാടിയ പാട്ട്.
0: ഓക്കേ ചേട്ടാ, നമുക്ക് കേൾക്കാട്ടോ.
1: ഓക്കെ ഓക്കെ.
0: കൂടെ തന്നെ മറ്റൊരു പാട്ടും കൂടി കേൾക്കാനുണ്ട്. ഹായ് ഗോപികെ, ചാത്തന്നൂരിൽ നിന്ന് രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് മലയാളി മാമന് വണക്കം എന്ന പടത്തിൽ MG അണ്ണൻ, സുജാത ചേച്ചി എന്നിവർ ചേർന്ന് പാടിയ മാമാ മലയാളി മാമ. അടിപൊളി സിനിമയാണ്, അടിപൊളി പാട്ടാണല്ലേ. ഓക്കെ, അപ്പോ നോക്കി ഈ ഒരു പാട്ടും കൂടി കേൾക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ വേഗം തന്നെ മെസ്സേജ് ചെയ്തോളൂ, അല്ലെങ്കിൽ 9544770912 എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ.

0: ലാസ്റ്റ് കേട്ടത് മന്ത്രി മാളികയിൽ മനസമ്മതം എന്ന മൂവിയിലെ പാട്ടാണ്. നമ്മൾ അധികം അങ്ങനെ കേട്ടിട്ടില്ലാത്ത ഒരു പാട്ടാണല്ലേ. പാട്ട് കേട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എന്തായാലും ഞാൻ വളരെ റയറായിട്ടാണ് ഈ ഒരു സോങ് കേട്ടിട്ടുള്ളത്. നല്ലൊരു പാട്ടാണ്. ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് ദാസേട്ടനും ചിത്ര ചേച്ചിയും കൂടിയാണ്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്പുറം സാറാണ്, ബേണി ഇഗ്നേഷ്യസ് ആണ് സംഗീതം പകർന്നിരിക്കുന്നത്. അപ്പോ നിങ്ങളുടെ മനസ്സിൽ കേൾക്കാൻ കൊതിക്കുന്ന പാട്ടുകൾ വേഗം തന്നെ റിക്വസ്റ്റ് ചെയ്തോളൂ. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഏത് പാട്ട് കേട്ടാലും നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് പ്രിയപ്പെട്ട മുഖങ്ങൾ, ചില വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ പോലും വരാറുണ്ടല്ലേ. അപ്പോ ഇഷ്ടമുള്ള പാട്ടുകൾ, ഇപ്പോൾ കേൾക്കാൻ കൊതിക്കുന്ന പാട്ടുകൾ 9544700912 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശാലിനിയാണ്. ഹായ് ഗോപിക, ഗുഡ് ഈവനിങ്. ഞാൻ ശാലിനിയാണ്. എനിക്ക് ശാരികയെ നിന്നെ കാണാൻ എന്ന പാട്ട് പ്ലേ ചെയ്തു തരാമോ? എന്റെ സിസ്റ്ററായ ശാരികയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഈ വരുന്ന 1st അവളുടെ ബർത്ത്ഡേ ആണ്. അവൾക്ക് ബർത്ത്ഡേ വിഷസ് കൂടി അറിയിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ശാരികയ്ക്ക് വേണ്ടി അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്? പങ്കജം. എന്ത് ചെയ്യുന്നു? റെസ്റ്റിലാണ്. ഓക്കേ, അപ്പോ ഇനിയിപ്പോ മുട്ടുവേദനക്കൊക്കെ ഒരു പരിഹാരം ആയില്ലേ? ഇനി അതൊക്കെ മാറി കഴിയുമ്പോ ഓടിച്ചാടി നടക്കാലോ.
1: അപ്പൊ എനിക്ക് ഒരു പാട്ട്, ഏത് സിനിമയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു വരി ഞാൻ പാടാം.
0: ഓക്കെ, പറഞ്ഞു.
1: അറിയത്തില്ല എങ്കിലും.
0: ഓക്കെ, പാടിക്കോളൂ.
1: അവന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ആ പാട്ട് വെച്ച് തരണം എന്റെ മോളുടെ ഓർമ്മക്കായിട്ട്.
0: തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം കേട്ടോ. നല്ലൊരു പാട്ടാണ്, അയാളും ഞാനും തമ്മിൽ എന്ന മൂവിയിലെ പാട്ടാണ്. നമുക്ക് കേൾക്കാം. പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും

0: ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: ജെച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
0: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ജോയിസിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ജോയിസിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ജോയിസിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
4: മുരളി സൈക്കിൾ മാർട്ട്, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. അപ്പൊ ദേ നമുക്ക് അടുത്ത റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത് അഭിരാമിയാണ്. ഹായ് ഗോപിക ചേച്ചി, ഗുഡ് ഈവനിങ്. എനിക്കൊരു പാട്ട് പ്ലേ ചെയ്ത് തരാമോ? സന്തതം സുമസരം. ഈ ഒരു പാട്ട് ഏത് മൂവിയിലേതാണെന്ന് ഞാൻ മറന്നുപോയി. പക്ഷെ ഈ ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്ത് തരണം കേട്ടോ. ഞങ്ങളുടെ തിരുവാതിര സംഘത്തിന് വേണ്ടിയിട്ടാണ്. മറക്കാതെ പ്ലേ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. സിനിമ പേര് മറന്നുപോയെങ്കിലും ഞാൻ ഈ പാട്ട് മറക്കാതെ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇത് ആറാം തമ്പുരാൻ എന്ന മൂവിയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പാട്ടാണ്. മനോഹരമായി വഞ്ചി ചേച്ചിയൊക്കെ തിരുവാതിര കളിക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഒപ്പം തന്നെ നമുക്ക് മറ്റൊരു റിക്വസ്റ്റ് കൂടി എത്തിയിട്ടുണ്ട്. റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത് ഷൈലയാണ്. ഗുഡ് ഈവനിങ് ഗോപിക, എനിക്ക് കനകസിംഹാസനം എന്ന മൂവിയിലെ പ്രിയതമേ ശകുന്തളേ എന്ന സോങ് ഒന്ന് വെച്ച് തരാമോ? പിന്നെന്താ കേൾക്കാലോ, പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.

കാന്തപുരാൻ എന്ന മൂവിക്ക് വേണ്ടി രവീന്ദ്രൻ മാഷ് സംഗീതം നൽകിയ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പാട്ടുകൾ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ട് കേൾക്കാനുള്ള സമയമാണ്. ഒട്ടും ലേറ്റ് ആക്കണ്ട, ഇനി ഒരു ഹാഫ് ആൻ അവർ മാത്രമാണ് ബാക്കിയുള്ളത്. സോ വേഗം വേഗം വിളിച്ചോളൂ എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. ഇത് നമുക്ക് അടുത്ത മെസ്സേജ് എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹായ്, ഗുഡ് ഈവനിംഗ് ഡിയർ ഗാനമഞ്ജരി, ഹോപ്പ് യു ഓൾ ഗോയിങ് വെൽ. സൂപ്പർ ആയിട്ട് പോകുന്നു കേട്ടോ. പ്ലേ ദ സോങ് യമുനയിൽ കരഹര പ്രിയയായിരുന്നെങ്കിൽ. ഐ വുഡ് ലവ് ടു ഡെഡിക്കേറ്റ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ടു മൈ ഡിയർ ഡോട്ടർ നവനി ആൻഡ് മൈ അമ്മ വിത്ത് ഓൾ മൈ ലവ് ആൻഡ് ബ്ലെസ്സിംഗ്. അപ്പൊ നമുക്ക് കേൾക്കാം കേട്ടോ, അമ്മയും മകളായ നവനിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കേൾക്കാം. ഒപ്പം തന്നെ വിശുദ്ധൻ എന്ന മൂവിയിലെ ഒരു മെഴുതിരിയുടെ എന്ന പാട്ട് കൂടി കേൾക്കണം. ഈ ഒരു പാട്ടിന് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് വീണയാണ്. ഹായ് ഗോപിക, ഈ ഒരു പാട്ട് എനിക്ക് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാമല്ലോ. അപ്പോൾ പാട്ടുകളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ മെസ്സേജസ് ഇനിയും ബാക്കിയാണ് കേട്ടോ, നമുക്ക് അതിലേക്കൊക്കെ പോകാം. തൽക്കാലം ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് തിരികെ എത്താം.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
2: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് September 10 to 15 മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കട്ടാനം.
3: പിള്ളേർക്കൊരു സൈക്കിള് വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 months വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 Radio 91.2 ഗാനമഞ്ജരിയിലേക്ക്.

അഗൈൻ ഫാക്ടർ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാന മഞ്ജരി. ഇത് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ഗോപിക, ഇന്ന് കുട്ടനാടൻ കായലെന്ന് തുടങ്ങുന്ന ആലപ്പുഴ ഗാനം ഒന്ന് വെച്ചു തരുമല്ലോ. സുഖം തന്നെയല്ലേ സ്നേഹത്തോടെ ചേരാവള്ളി ശിവൻ കായംകുളം. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാട്ടോ. കൂടെ തന്നെ അടുത്ത റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത് മായയാണ്. ഹായ് ഗോപിക കുട്ടി, സുഖമാണോ, എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. രാപ്പകൽ എന്ന മൂവിയിലെ കഥ കഥ കിളിപ്പെണ്ണിന് ഈ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അടിപൊളി പാട്ടാണല്ലേ. അപ്പൊ നമുക്ക് കേട്ടിട്ട് തിരികെ എത്താം.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടി

കാഴ്ച എന്ന മൂവിയിലെ ഗാനമാണ് നമ്മൾ ലാസ്റ്റ് കേട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ നാളെ കൃത്യം 4 മണിയാകുമ്പോൾ ഗാനമഞ്ജരിയുമായി ഞങ്ങൾ എത്തുന്നതാണ്. അതുവരേക്കും ടാറ്റ ബൈ ബൈ ഫ്രം ഗോപിക ആൻഡ് സ്റ്റേ ട്യൂൺ എൻ്റെ റേഡിയോ 91.2. ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നിമിഷവും കേൾക്കൂ റേഡിയോ 91.2.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്, വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.4% പോളിംഗ് രേഖപ്പെടുത്തി. 2,000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തൂഫാൻ 2.0 സംസ്ഥാനത്ത് തുടക്കം. പേ വിഷബാധ മുക്ത കേരളം എന്ന ലക്ഷ്യത്തിലെത്താൻ കൂട്ടായ പങ്കാളിത്തം ആവശ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4-ാം ഘട്ടത്തിന് തുടക്കമായി. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായുള്ള കർഷക സുരക്ഷ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് നടക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മലയാളി തിളക്കം. ലോങ് ജമ്പിൽ ശ്രീശങ്കറിന് വെള്ളി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.4% പോളിംഗ് രേഖപ്പെടുത്തി. ഏറ്റവും കൂടുതൽ പോളിംഗ് കണ്ണൂർ ജില്ലയിലും ഏറ്റവും കുറവ് കോഴിക്കോട് ജില്ലയിലുമാണ്. 38 വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് ഉണ്ടായിരുന്നത്. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം തികയുന്നു. 19 ഇന്ത്യൻ ജവാൻമാർ വീരമൃത്യു വരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം നിയന്ത്രണ രേഖ കടന്ന് ആക്രമണം നടത്തിയത്. 2,000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. അഭിഭാഷകനായ അഞ്ജൻ ദത്ത സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവരോട് 4 ആഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. അടുത്ത മാസം 15 മുതലാണ് നിരക്കുകൾ പ്രാബല്യത്തിൽ വരിക. ക്ഷീരകർഷകർ നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരമായി സംസ്ഥാനത്തെ ക്ഷീരമേഖലയെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയായ വിബിജി റാംജിയുമായി ബന്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഉൽപാദന ചെലവുകൾ വർദ്ധിക്കുന്നതാണ് നിലവിൽ ക്ഷീരകർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഉൽപാദന ചെലവുകൾ കുറയ്ക്കുന്നതിനായി നിരവധി ആവശ്യങ്ങൾ ക്ഷീരകർഷകരും സംഘങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് വിബിജി റാംജി പദ്ധതിയിൽ ക്ഷീരകാർഷിക മേഖലയെ ഉൾപ്പെടുത്തുക എന്നതെന്നും മന്ത്രി പറഞ്ഞു. തൂഫാനിൽ മുഖം നോക്കാതെ നടപടിയെടുത്തെന്നും രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിൽ ആരെയും കേസിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കാൻ ഓപ്പറേഷൻ തൂഫാന്റെ 2-ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മലപ്പുറം വേങ്ങര മലബാർ കോളേജിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: ഇന്ന് തൂഫാൻ ദ നർക്കോ ഹണ്ടിന്റെ 2-ാം ഘട്ടം ആരംഭിക്കുകയാണ്. നമ്മളിതിപ്പോൾ നിൽക്കുന്നത് ലഹരിക്കെതിരെ ഒരു കൊടുങ്കാറ്റായി മാറിയ രാജ്യം കണ്ടതിൽ ഏറ്റവും വലിയ ലഹരി വിരുദ്ധ പോരാട്ടമായ തൂഫാന്റെ 2-ാം ഘട്ടത്തിന്റെ തുടക്കത്തിലാണ്. ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട് ഒരു വൻ വിജയമാണ്. അതൊരു ചരിത്ര സംഭവമായി മാറാനുള്ള കാരണം ഈ പദ്ധതിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയത് കേരളത്തിലെ അമ്മമാരും സഹോദരിമാരുമാണ് എന്നത് ഉറക്കെ പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്.
0: തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുകയാണ് തൂഫാൻ 2.0 ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ ഓപ്പറേഷൻ തൂഫാൻ 2.0 പരിപാടിയുടെ ഭാഗമായി സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു. മേയർ VV രാജേഷ് ഓപ്പറേഷൻ തൂഫാൻ പതാക ഉയർത്തി. ഓപ്പറേഷൻ തൂഫാന് നഗരസഭയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കുമെന്ന് മേയർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അഴിമതിക്കെതിരെ സധൈര്യം മുന്നോട്ട് വരാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാന വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ അഴിമതിരഹിതവും സുതാര്യവുമായ കേരളം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രോജക്ട് സീറോ വിജിലൻസ് കമാൻഡോ പദ്ധതിയുടെ കോഴിക്കോട് റേഞ്ച് തല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ നിന്ന് അഴിമതി പൂർണ്ണമായി തുടച്ചു നീക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും അതിലേക്കുള്ള ഉറച്ച ചുവടുവയ്പാണ് പ്രോജക്ട് സീറോ പദ്ധതിയെന്നും മന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര എയർ കാർഗോ കോംപ്ലക്സും സോളാർ പവർ പ്രോജക്ടും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. 18 കോടി രൂപ ചെലവഴിച്ചാണ് സൌരോർജ്ജ പ്ലാന്റ് പൂർത്തിയാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: 4 മെഗാവാട്ടിന്റെ സൌരോർജ്ജ പ്ലാന്റാണ് കാർ പാർക്കിംഗ് ഏരിയയിലും പരിസരങ്ങളിലുമായി സ്ഥാപിച്ചത്. വിമാനത്താവളത്തിലെ പകൽ സമയ വൈദ്യുതി ഉപയോഗം ഇനി പൂർണ്ണമായും സൌരോർജ്ജത്തിലാകും. 5800 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 59,000 മെട്രിക് ടൺ സംഭരണ ശേഷിയുള്ളതാണ് കാർഗോ കോംപ്ലക്സ്. വിമാനത്താവളത്തിന്റെ സമഗ്ര വികസനം സാധ്യമാക്കുന്ന വിധത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഒരു വർഷത്തിനകം നടപ്പിലാക്കുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ജി ഡി പിക്ക് മുതൽക്കൂട്ടാവുന്ന രീതിയിൽ കണ്ണൂർ എയർപോർട്ട് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളെ ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
0: പേവിഷബാധമുക്ത കേരളം എന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ലെന്നും സമൂഹത്തിന്റെ കൂട്ടായ പങ്കാളിത്തം ആവശ്യമാണെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. പേവിഷബാധയിൽ നിന്ന് സംസ്ഥാനത്തെ മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന റാബീസ് ഫ്രീ കേരളം തീവ്രയജ്ഞ വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4ാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെ നടക്കുന്ന 4ാം ഘട്ട ക്യാമ്പയിനിൽ എല്ലാവരും സജീവമായി പങ്കാളികളാകണമെന്നും മന്ത്രി പറഞ്ഞു. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായി കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പ് വനം വകുപ്പുമായി സഹകരിച്ചാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മലയാളി തിളക്കം. ലോങ് ജമ്പിൽ എം ശ്രീശങ്കറിന് വെള്ളി. പരിക്കേറ്റ് 4ാം റൌണ്ടിൽ ശ്രീശങ്കർ പിന്മാറിയെങ്കിലും മെഡൽ ഉറപ്പിച്ചിരുന്നു. ഇതോടെ ഇന്ന് 6 മെഡലുകൾ ഇന്ത്യ സ്വന്തമാക്കി. വനിതകളുടെ 400 മീറ്റർ ഹർഡിൽസിൽ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് വിദ്യാരാംരാജ് വെങ്കല മെഡൽ നേടി. ഇതിഹാസ താരം പി ടി ഉഷ 4 പതിറ്റാണ്ടിലേറെ കാലം നിലനിർത്തിയിരുന്ന ദേശീയ റെക്കോർഡാണ് വിദ്യ തിരുത്തിക്കുറിച്ചത്. പുരുഷന്മാരുടെ 1500 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗ് വെള്ളിയും 5000 മീറ്റർ ഓട്ടത്തിൽ പാരുൾ ചൌധരി വെങ്കല മെഡലും സ്വന്തമാക്കി. ഗെയിംസിൽ അദ്ദേഹത്തിന്റെ 2ാമത്തെ വെള്ളി മെഡലാണിത്. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വ്യക്തിഗത മത്സരത്തിൽ ഇഷാ സിംഗ് വെള്ളി മെഡൽ നേടിയപ്പോൾ വനിതകളുടെ അണ്ടർ 78 കിലോഗ്രാം വിഭാഗം റെസ്ലിംഗ് കുരാഷ് മത്സരത്തിൽ പിങ്കി ബൽഹാര വെങ്കല മെഡൽ കരസ്ഥമാക്കി. നിലവിൽ 4 സ്വർണവും 19 വെള്ളിയും 20 വെങ്കലവും ഉൾപ്പെടെ ആകെ 43 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 12ാം സ്ഥാനത്താണ് ഇന്ത്യ. സ്വച്ഛതാ ഹി സേവ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ദക്ഷിണ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷൻ കോളേജ് വിദ്യാർത്ഥികളുമായി സംവാദ പരിപാടികൾ സംഘടിപ്പിച്ചു. ശുചിത്വം, ശുചിത്വ പരിപാലനം, പൌരബോധം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ വിദ്യാർത്ഥികളെയും യുവാക്കളെയും പങ്കാളികളാക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നമോ ഭാരത് റാപ്പിഡ് റെയിൽ വഴി എങ്ങനെ വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാം എന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.4% പോളിംഗ് രേഖപ്പെടുത്തി. 2000 രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തൂഫാൻ 2.0 സംസ്ഥാനത്ത് തുടക്കം. പേവിഷബാധമുക്ത കേരളം എന്ന ലക്ഷ്യത്തിലെത്താൻ കൂട്ടായ പങ്കാളിത്തം ആവശ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4ാം ഘട്ടത്തിന് തുടക്കമായി. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായുള്ള കർഷക സുരക്ഷ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് നടക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മലയാളി തിളക്കം. ലോങ് ജമ്പിൽ ശ്രീശങ്കറിന് വെള്ളി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ലെറ്റിംഗ് ഗോ ഓഫ് യുവർ പെയിൻഫുൾ പാസ്റ്റ് ഈസ് ഹൗ യു ഓപ്പൺ യുവർ സെൽഫ് ടു എ വണ്ടർഫുൾ ഫ്യൂച്ചർ. ഈ ഇംഗ്ലീഷ് ആപ്തവാക്യം വളരെ വിചിത്രവും രസകരവുമായി എനിക്ക് തോന്നി. നാം എല്ലാവരും ജീവിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, വളരെ വേദനിപ്പിക്കുന്ന ഒരു ഭൂതകാലവും, അതുപോലെ എന്താണെന്നറിയാത്ത അപ്രതീക്ഷിത ഭാവത്തിൽ കടന്നു വരാനിരിക്കുന്ന ഒരു ഭാവികാലവും. ഇതിനെ രണ്ടിനെയും കുറിച്ച് ഓർത്ത് വർത്തമാനകാലം സ്വയം ദുരന്തത്തിലും ദുരിതത്തിലുമാക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നാറില്ലേ, അവരിപ്പോഴും ബാല്യത്തിലോ കൗമാരത്തിൻ്റെയോ വേദനകളിലാണ് ജീവിക്കുന്നത്. എനിക്ക് അങ്ങനെയുണ്ടായി, എൻ്റെ അച്ഛൻ എന്നോട് ഇങ്ങനെ കാണിച്ചു, എൻ്റെ അമ്മ എനിക്ക് ഇന്ന സ്വത്ത് തന്നില്ല, സഹോദരങ്ങൾ എന്നെ ഇങ്ങനെ ആക്കി എന്നൊക്കെ പറയുന്ന ചില സംഗതികളുണ്ട്. ചിലപ്പോൾ ചില സാമൂഹ്യ സംഘടനകളും അങ്ങനെ പറയുന്നതായി എനിക്ക് തോന്നാറുണ്ട്. ഒരു കാലത്ത് നിലനിന്നിരുന്ന വ്യവസ്ഥിതിയെ ആവർത്തിച്ച് പറഞ്ഞ് വീണ്ടും അവരുടെ വർത്തമാനകാലത്തെ ചിന്തകളെ തളയ്ക്കുക, അങ്ങനെയൊരു പ്രക്രിയ പലപ്പോഴും ചില സാമൂഹ്യ സംഘടനകളും ജാതി സംഘടനകളിലുമൊക്കെ കാണാറുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അവരുടെ വേദികളിൽ സംസാരിച്ചിട്ടുമുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഉള്ളിൽ നിന്നും ആ വേദനിപ്പിക്കുന്ന ഭൂതകാലം ഒഴിവാക്കി വിടുക എന്നത് എത്ര സന്തോഷപൂർവ്വം ഭാവികാലത്തെ സ്വീകരിക്കുന്നതിന് ഏറ്റവും ആവശ്യമാണ്, സഹായകരമാണ്. സത്യം പറഞ്ഞാൽ ഭൂതകാലത്തിൻ്റെ മാലിന്യങ്ങളും ചിന്തകളും അഴുക്കുകളും ഭാണ്ഡക്കെട്ടുമായിട്ടൊക്കെ നമുക്ക് ഭാവികാലത്തേക്ക് സഞ്ചരിക്കാനാവില്ല. ഒരു നിസ്സാരമായ ഉദാഹരണത്തിൽ പറഞ്ഞാൽ, ഒരു പഴയ വീട്ടിൽ താമസിക്കുന്ന ആൾ പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ ആ പഴയ വീട്ടിലെ പെട്ടിയും പ്രമാണവും ഒക്കെ എടുക്കുമ്പോൾ അയാൾ തന്നെ ഒന്ന് ചിന്തിക്കണം, ഞാൻ വെച്ചിരിക്കുന്ന പുതിയ വീടിന് യോഗ്യമാണോ ഇതൊക്കെ? ഇത് അങ്ങോട്ട് ചുമന്നുകൊണ്ട് പോകാൻ ആവശ്യമുള്ളതാണോ, അതോ മറ്റെവിടെയെങ്കിലും സൂക്ഷിക്കേണ്ടതാണോ? ഇനി അഥവാ അങ്ങനെ കൊണ്ടുപോയാൽ തന്നെ എല്ലാവരും വരുന്ന സ്വീകരണ മുറിയിൽ ഒരുക്കി വെക്കേണ്ടതാണോ അത് എന്നൊക്കെ. എന്ന് പറയുന്നത് പോലെ മനുഷ്യൻ കാലങ്ങളിൽ നിന്നും കാലങ്ങളിലേക്ക് സഞ്ചരിച്ചു പോകുമ്പോൾ ചിലതൊക്കെ ചിന്തിച്ചും അനുഭവിച്ചും അവിടെ തന്നെ ഉപേക്ഷിച്ച് കടന്നു പോകണം, ഇല്ലെങ്കിൽ മുന്നോട്ടു പോക്കിന് അത് വലിയ ബാധ്യതയായിത്തീരും. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇൻ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.